0: മാന്യ ശ്രോതാക്കളെ, സ്നേഹം നിറഞ്ഞ സായിറാം, റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികൾ ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ പ്രേമനിർഭരമായ സന്ദേശങ്ങളും അമൃതവാണികളും റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികളിലൂടെ എല്ലാ വെള്ളിയാഴ്ചയും ഇതേ സമയം നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം.
1: ഭക്തിഗാനാമൃതം ഡോക്ടർ ബി ഭാഗ്യലക്ഷ്മി പാടുന്നു.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം.
1: പ്രഭാഷണം പ്രൊഫസർ എൻ ആർ മേനോൻ.
2: ഭഗവാന്റെയും സമസ്ത ഭക്തജനങ്ങളുടെയും പാദങ്ങളിൽ നമസ്കരിക്കുന്നു. ഭഗവാന്റെ ഈ സ്വരൂപവും ഞാനുമായിട്ടുള്ള ഒരുപാട് പതിറ്റാണ്ടുകളായിട്ടുള്ളൊരു ബന്ധം. ശരിക്കും സ്വാമി പറയാറുണ്ട്, ഞാൻ ആപസ്തംഭ സൂത്രനാണ്, ഭരദ്വാജ ഋഷി ഗോത്രനാണ്, ഞാൻ സർവ്വദേവതാ സ്വരൂപനാണ്. ഭഗവാൻ ശിവന്റെയും സുബ്രഹ്മണ്യന്റെയും ഹനുമാൻ സ്വാമിയുടെയൊക്കെ നടുക്ക് ഭഗവാന്റെ ഈ അവതാര സ്വരൂപം വരുമ്പോൾ അതിൽ വളരെ ഒരു എന്താ പറയുക, ഭഗവാൻ ബാബയ്ക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു അത്യപൂർവമായ ഒരു കോമ്പിനേഷൻ ഓഫ് ഡിവിനിറ്റി ആണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഇവിടെ ഇപ്പൊ നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യുന്ന ഒരാൾ തന്നെ, ഒരു സ്ത്രീയോ ഒരു പുരുഷനോ തന്നെ ആക്സിഡന്റിലായിട്ട് വന്നു കയറുന്നതല്ല. ഒരു പക്ഷേ ഇതിലെ കൂടെ പോയപ്പോ മൈക്കിൽ കൂടെ ശബ്ദം കേട്ടിട്ട് നോക്കുമ്പോൾ ഭഗവാന്റെ വളരെ അതിസുന്ദരമായ രൂപം കണ്ടിട്ട് കയറി വന്ന കൊടയും ബാഗും സൈഡിൽ വെച്ചിട്ട് എന്താ നടക്കുന്നത് നോക്കിപ്പോയേക്കാം, ഏതായാലും സത്സംഗമല്ലേ എന്ന് വിചാരിച്ച് എന്ന് വിചാരിച്ച ഒരു പക്ഷെ കയറിടിക്കുന്ന സഹോദര സഹോദരിയെ പോലും എതിർച്ച വന്നതല്ല. അങ്ങനെ എതിർച്ച എന്നൊരു പദം ഭഗവാന്റെ സങ്കല്പത്തിലില്ല. ഭഗവാൻ ബാബ പറയാറുണ്ട്, എന്റെ സങ്കല്പമില്ലാതെ പുട്ടപ്രതിയിൽ ഒരാളിനും ഒരു ഉറുമ്പിന് പോലും കാല് കുത്താൻ പറ്റില്ല. തീർച്ചയായിട്ടും അവിടുത്തെ വളരെ ദൃഢമായൊരു വജ്ര സങ്കല്പമുണ്ട്. അപ്പൊ നമ്മളൊക്കെ ഒരുപാട് അനുഗ്രഹീതരാണ്, അങ്ങനെ നമുക്ക് നമ്മളെ തന്നെ അനുമോദിക്കാം. നമ്മൾ ഈ ഒരു അവസരം കിട്ടിയതിന് ഭഗവാൻ മുമ്പിൽ നമസ്കരിക്കുകയും ചെയ്യാം. അപ്പൊ എന്റെ ഒരു നല്ല ഓർമ്മ ഭഗവാന്റെ ഈ സ്വരൂപമായിട്ടുള്ള പങ്കുവെക്കാറ് ഞാൻ തുടങ്ങിയാൽ അത് നന്ദിയേടാവും. പക്ഷെ എന്റെ സായി സാധനാ ജീവിതം തുടങ്ങുന്നത് ഈ സ്വരൂപത്തിന് മുമ്പിൽ നിന്നാണ്. വർഷങ്ങൾക്ക് മുമ്പ് സത്യസായിയുടെ വിദ്യാഭ്യാസ പദ്ധതിയും മാനുഷിക മൂല്യങ്ങളും എന്നുള്ളതിനെപ്പറ്റി പറയാനാണ്. ഇതൊരു കടലാണ്. നേരത്തെ ഇപ്പൊ ഞാൻ പറഞ്ഞു വന്ന് കടല് പോലത്തെ ഒരു വിഷയം തന്നെയാണ് ഭഗവാൻ സത്യസായി ബാബയുടെ വിദ്യാഭ്യാസവും മാനുഷിക മൂല്യങ്ങളും. പക്ഷേ ഒരു രണ്ടു മാസം മുമ്പ് വൈറ്റ്ഫീൽഡിൽ സ്വാമിയുടെ ശ്രീ സത്യസായി വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറയുമ്പം അതിന് ഒരു സുദർശന ചക്രം പോലെ ഒരുപാട് മുഖങ്ങളുണ്ട്. ഈ രണ്ട് കൈയിലുള്ള വിരലൊന്നും എണ്ണിയ തീരുമില്ല. എങ്കിലും പെട്ടെന്ന് പറയുമ്പം അതിൽ ഒന്ന് നേരിട്ട് ഭഗവാൻ ബാബ നടത്തുന്ന നേരിട്ട് ഓരോ ഏത് ചുമരില് ഏത് കളർ പെയിന്റ് അടിക്കണം, കടലാസിൽ തിരികണ്ട എന്താ പറയണ്ട മൊട്ടുസൂചിയുടെ നിറം അല്ലെങ്കിൽ ക്ലിപ്പിന്റെ നിറം എന്തായിരിക്കണം വരെ അവിടുത്തെ ഡയറക്ടറായിട്ടുള്ള സങ്കല്പം കൊണ്ട് തീരുമാനിക്കുന്ന എന്നുള്ള അർത്ഥത്തിൽ മൂന്ന് ക്യാമ്പസുകളാണ് നമുക്കറിയാം. അത് പെൺകുട്ടികൾക്ക് അനന്തപൂർ ക്യാമ്പസ് ഉണ്ട്, ആൺകുട്ടികൾക്ക് പുട്ടപ്പർത്തി ക്യാമ്പസ് ഉണ്ട്, ആൺകുട്ടികൾക്ക് തന്നെ ബാംഗ്ലൂരിനടുത്ത വൈറ്റ്ഫീൽഡ് ക്യാമ്പസ് ഉണ്ട്. സ്കൂളുകൾ വേറെ. ഇത് നേരിട്ട് അവിടുത്തെ സങ്കല്പത്തിൽ നടക്കുന്നത്. അവിടുത്തെ സങ്കല്പത്തിന് അല്ലാതെ നടക്കുന്ന സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട് ഇന്ത്യയിൽ, കേരളത്തിൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങളുണ്ട്. അധ്യാപകരുടെ കാര്യം പറഞ്ഞാലും അവിടുന്ന് നേരിട്ട് നിയമിച്ച് അധ്യാപന വൃത്തി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതിശയിച്ചു പോകും, പുട്ടപ്പർത്തി ക്യാമ്പസിലും വൈറ്റ്ഫീൽഡൊക്കെ പോയി കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങിക്കാൻ പറ്റുന്ന എല്ലാ വിദ്യാഭ്യാസ യോഗ്യതയും എന്താ പറയേണ്ടത് മെരിറ്റും ഒക്കെ ഉള്ളവരെ ആരൊക്കെ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട്, അങ്ങ് ജോലി ഇരുന്നവരത് വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് അതിന് പോകാൻ പറ്റുന്നവരത് പോകണ്ടെന്ന് വെച്ചിട്ട് ഒരു സേവനമായിട്ട് സ്വാമിയുടെ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേരുകളെ ഓർക്കുന്നു, എന്റെ ഓർമ്മ വരുന്നു, പക്ഷേ അങ്ങനെ പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ മെരിറ്റ് പറയുകയാണെങ്കിൽ A++ ആണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ കൽപ്പിത ഡീംഡ് യൂണിവേഴ്സിറ്റി കൽപ്പിത സർവകലാശാലയാണ് നമ്പർ 2. വാസ്തവം പറഞ്ഞാൽ നമ്പർ 1 തന്നെയാണത്. പക്ഷേ ഒരു ഗവൺമെന്റ് ഓർഡറിൽ വരുമ്പോൾ IIM ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിനാണല്ലോ റാങ്കിംഗ് പോകുന്നത്. അതിന്റെ തൊട്ട് താഴെ A++ നാഷണൽ അസസ്മെന്റ് അക്രഡിറ്റേഷൻ കൌൺസിൽ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷന്റെ കൊടുത്തിരിക്കുന്ന, ഞാനൊരു ഒരു ഫിഗറേറ്റീവ് ഡീറ്റെയിൽസ് പറയുന്നുള്ളതേ ഉള്ളൂ, ഭഗവാൻ ബാബയുടെ വിദ്യാഭ്യാസ സംബന്ധിച്ച മേന്മ തെളിയിക്കാൻ A++ ഒന്നും ആവശ്യമില്ല, ഒരു പ്ലസും ആവശ്യമില്ല. അതിനവിടെ നിന്ന് ഇറങ്ങി വരുന്ന, കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് ഇറങ്ങി വരുന്ന, ഇന്ത്യയിലും പുറത്തും ഒരുപാട് തലങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരുപാട് യുവതി യുവാക്കന്മാർ, അവർ യുവതി യുവാക്കന്മാരൊന്നും അല്ല, ഇപ്പം ഫസ്റ്റ് ബാച്ച് വന്നവരൊക്കെ 40 or 45 വയസ്സായിരുന്നു കൂട്ടുക. അങ്ങനെ ഒരു നിശബ്ദമായ ഒരു സൈന്യം തന്നെയുണ്ട്. സൈന്യം എന്ന് പറയുമ്പോൾ അവർ തെറ്റിദ്ധാരണ വരും, തോക്കും കടാരയൊക്കെ എടുത്ത് നടക്കുന്ന ആരോ ആണ് ആർമി എന്നാണ് നമ്മൾ വിചാരം. അത് ശരിയാണെങ്കിലാണ് മറ്റൊരു വശമുണ്ടല്ലോ, പീസ് കീപ്പിംഗ് ആർമി. ഏത് ആർമിയുടെ ഉദ്ദേശം പീസ് കീപ്പിംഗ് ആണ്. ഇവിടെ പ്രത്യേകിച്ചും ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഈ മൂന്ന് ക്യാമ്പസുകളിൽ ഇറങ്ങി വന്നിട്ടുള്ള 10,000-ക്കണക്കിന് സ്ത്രീപുരുഷന്മാർ ഒരു പീസ് കീപ്പിംഗ് ആർമി. അവരുടെ തോക്കിന്റെ സ്ഥാനത്ത് അവർ ഉപയോഗിക്കുന്നത് സത്യവും ധർമ്മവും ശാന്തിയും പ്രേമമൊക്കെയാണ്. അക്ഷരാർത്ഥത്തിൽ അങ്ങനെ ലോകം മുഴുവൻ വ്യാപരിച്ച് കിടപ്പുണ്ട് ഭഗവാന്റെ പ്രവർത്തനങ്ങൾ. ഏതാണ്ട് 200-ഓളം രാജ്യങ്ങളിൽ വ്യാപരിക്കുന്ന പോലെ തന്നെ ഈ മൂന്ന് ക്യാമ്പസുകളുണ്ട്. അതല്ലാതെ ഞാൻ പറഞ്ഞ പോലെ സ്ഥാപനങ്ങളുണ്ട്. വ്യക്തികൾ തന്നെ നമുക്കറിയാം, അധ്യാപകർ രണ്ടായിട്ട് തിരിക്കാം. ഇപ്പൊ എന്റെ മുമ്പിൽ തന്നെ ഇരിക്കുന്ന ബാലി സഹോദരിമാരും സഹോദരന്മാരും പലരും പ്രൊഫഷൻ വൈസ് അധ്യാപകരല്ല, പക്ഷേ അവര് നമ്മുടെ എഡ്യൂക്കേഷൻ ആൻഡ് വാല്യൂസ് ക്ലാസ്സൊക്കെ അതീവ ഗംഭീരമായിട്ട് ഭംഗിയായിട്ട് എടുക്കാൻ കഴിവുള്ള ഒരുപാട് പേരുണ്ട്. അത് അവിടുത്തെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. ഏതോ ഒരു ബട്ടൺ അമർത്തുന്ന പോലെയാണ് എന്ന് മൈക്കിന് മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം, തിങ്സ് ഫ്ലോ, ഗംഗ ഒഴുകുന്ന പോലെ. പണ്ഡിത് ജവഹർലാൽ നെഹ്റു ഡിസ്കവറി ഓഫ് ഇന്ത്യ പറഞ്ഞല്ലോ, ഗാൻജസ് എവർ ഫ്ലോയിങ് എവർ ചേഞ്ചിങ് എറ്റ് എവർ ദ സെയിം. ഗംഗ എപ്പോഴും ഒഴുകുന്നു, നിശബ്ദമായിട്ട് എപ്പോഴും ഒഴുകുന്നു, എപ്പോഴും മാറുന്നു, എന്നാലും എന്തോ ഒന്ന് മാറാത്തതുണ്ട് ഗംഗയിൽ. അതാണല്ലോ നമ്മൾ ഗംഗയെപ്പറ്റി അത്രയും നമുക്ക് മരണസമയത്ത് പോലും വായിൽ ഒഴിച്ചെടുക്കുന്ന ഗംഗാജലമാണെന്നൊക്കെ സങ്കല്പിക്കുന്നത്. അത്രയ്ക്ക് പവിത്രമാണ് ഗംഗ. അതുപോലെ എന്താ പറയണ്ട, ഈ ആശയങ്ങളുടെ ഒരു ഗംഗാപ്രവാഹം ഉണ്ടാവുന്നത് അവര് ബിഎഡ് എംഎഡ് എടുത്തുകൊണ്ടല്ല, ഭഗവാൻ കൃപയുള്ളുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്ന നോക്കിയാൽ ഞാൻ നേരത്തെ ഒരു വൈഡ് സ്പെക്ട്രം ബിയോണ്ട് വേർഡ്സ് ആണ്. നമുക്ക് ഒരു കാലത്തും വാക്കുകളിൽ ഈ മനുഷ്യൻ സൃഷ്ടിച്ച നിഘണ്ടുവിലെ വാക്കുകൾ എടുത്തൊന്നും ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ പറ്റി ഒന്നും പറയാൻ പറ്റില്ല എന്നുള്ളത് വളരെ നിസ്തർക്കമായ കാര്യമാണെങ്കിലും പറയാൻ വേണ്ടി പറയുന്ന ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോ അങ്ങനെ സ്ഥാപനങ്ങളുണ്ട്, നേരിട്ടല്ലാതെ നടക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, അധ്യാപക വ്യക്തികളുണ്ട്, അധ്യാപകരല്ലെങ്കിലും അധ്യാപകരുടെ ജോലി ചെയ്യുന്ന വ്യക്തികളുണ്ട്. ഇങ്ങനെ വലിയൊരു ഓഷനായിട്ടാണ് കിടക്കുന്നത്. എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഇത് ഇറ്റ്സ് ഗോഡ്സ് ഓൺ യൂണിവേഴ്സിറ്റി. നമ്മൾ കേരളത്തിനെ പറ്റി ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയാറുണ്ട്. അതിന്റെ ഇപ്പോഴത്തെ എന്ത് തന്നെ ആയാലും ഗോഡ്സ് ഓൺ കൺട്രിയാണ് തീർച്ചയായിട്ടും, വലിയ സംശയമില്ല പലതരത്തിലും. അപ്പോ ഗോഡ്സ് ഓൺ യൂണിവേഴ്സിറ്റി എന്ന് തീർച്ചയായിട്ടും സത്യസായി ഡീംഡ് യൂണിവേഴ്സിറ്റി പറ്റി പറയാമെന്നാണ് എല്ലാ അർത്ഥത്തിലും. അതിന് ഒരു ഉദാഹരണം മാത്രം ഞാൻ ചൂണ്ടിക്കാണിച്ചോളട്ടെ, എന്തുമാത്രം ഗോഡ്സ് ഓൺ യൂണിവേഴ്സിറ്റി ആണെന്നുള്ളത്. വൈറ്റ് ഫീൽഡ് സ്വാമിയുടെ കോളേജിലെ ക്യാമ്പസിൽ പോയിട്ടുള്ളവർക്ക് അറിയാം, അവിടെ വൈറ്റ് ഫീൽഡിലെ വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ നിന്നും അകത്തൂടെ ഒരു പാസേജ് ഉണ്ട് കോളേജിലേക്ക്, ലൈബ്രറിയിലേക്ക്. ഈ സ്റ്റുഡൻസ് ഒന്നും പുറത്തു വരാൻ പാടില്ല. തിരക്ക് പിടിച്ച മെയിൻ റോഡാണ്, ഒരുപാട് വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്. അതുകൊണ്ടല്ല, ആ ഡിസിപ്ലിന്റെ ഭാഗമായിട്ട് ഇവർക്ക് എല്ലാ സൗകര്യങ്ങളും അകത്തുണ്ട്, സ്റ്റോറുണ്ട്. പിന്നെ ഇതെല്ലാം പൂർണ്ണമായിട്ടും സൗജന്യമാണ് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. മെസ് ഫീ എന്ന് പറഞ്ഞൊരു നാംകേ വാസ്തെ എമൗണ്ട് വാങ്ങിക്കുന്നല്ലാതെ ഫീസില്ല. ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരെ കഴിഞ്ഞ വർഷം അഭിമുഖത്തിന് കണ്ടപ്പോൾ സ്വാമി പറയുമായിരുന്നു, അദ്ദേഹം പുട്ടപ്പർത്തിയിൽ പോയപ്പോൾ സ്വാമിയുടെ ഭഗവാന്റെ വരാന്തി ഇരുന്നപ്പം ഭഗവാൻ അവിടെ ചുറ്റുപാടും കുട്ടികളായിരിക്കുന്നു, വിദ്യാർത്ഥികളാണ്. അതിലൊരു വിദ്യാർത്ഥിയെ വിളിച്ചിട്ട്, ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള ഒരു വിദ്യാർത്ഥിയാണെന്ന് തോന്നുന്നു, വിളിച്ച് ജസ്റ്റിസ് വി ആർ കൃഷ്ണ മുമ്പിൽ ഇരുന്നുകൊണ്ട് തന്നെ മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ സ്വാമി ചോദിച്ചു, നീ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? അപ്പൊ ആ കുട്ടി ക്ലാസ് പറഞ്ഞു, പേരെന്താണ്, പേര് പറഞ്ഞു, നാടെന്താ, നാട് ചോദിച്ചു. നീ എത്ര രൂപ ഫീസ് കൊടുക്കുന്നു? അപ്പൊ ആ കുട്ടി ഒന്ന് പരിങ്ങി. ഇതാരോ ചോദിക്കുന്നത്? ചാൻസലർ ഓഫ് ദ യൂണിവേഴ്സിറ്റിയാണ് ചോദിക്കുന്നത് എത്ര ഫീസ് എന്ന്. ഫീസ് ഇല്ലാന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പൊ ആ കുട്ടി പറഞ്ഞു, നോ ഫീ ഭഗവാൻ, നോ ഫീ സ്വാമി. ഐ ആം അബ്സല്യൂട്ട്ലി ഷുവർ, നീ ഉറപ്പായിട്ട് നിനക്ക് നിനക്ക് അറിയാമോ? ഐ നോ സ്വാമി, ബിക്കോസ് ഐ എം സ്റ്റഡിങ് ഹിയർ, ഞാനിവിടെ പഠിക്കാൻ, എനിക്കറിയാം. ഇവിടെ ഫീസ് ഒന്നും വാങ്ങാറില്ല. ജസ്റ്റിസ് കൃഷ്ണയോട് തിരിഞ്ഞൊരു സ്വാമി പറഞ്ഞു, സി വാട്ട് ഹി സെഡ്. അപ്പോ മഹാനായ ജസ്റ്റിസ് വി ആർ കൃഷ്ണയോട് പറയായിരുന്നു, എനിക്കൊരു തെളിവിന്റെ ആവശ്യമില്ല എങ്കിലും സ്വാമി അങ്ങനെയാണ്, ഓരോ കാര്യത്തിലും അത്രയും ശ്രദ്ധാലുവാണ്, വിളിച്ച് ഒരു ഡെമോൺസ്ട്രേഷൻ കാണിക്കുന്ന പോലെ. അങ്ങനെ ഞാനിപ്പോ പെട്ടെന്ന് അദ്ദേഹം കഴിഞ്ഞ വർഷം ഒരു അഭിമുഖത്തിന് കണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ പെട്ടെന്ന് ഒന്ന് ഓർത്തുപോയി എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇവിടെ ഞാൻ ഒന്നൊരു തിരിച്ചു വരട്ടെ, ഈ വൈറ്റ് ഫീൽഡിലെ എന്താ പറയണ്ടത്, ബോയ്സ് താമസിക്കുന്ന ഹോസ്റ്റലിൽ നിന്നും കോളേജിലേക്ക് പോകുന്ന ഇന്നർ കോമ്പൗണ്ട് ഉണ്ട്, അതിലെ കൂടെ കുട്ടികൾ പോവാം, പുറത്ത് വരാൻ പാടില്ല. അവിടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നുണ്ട്, ഫീസ് വാങ്ങിക്കാതെ തന്നെ നടത്തുന്ന ഈ സർവകലാശാലയിൽ അകത്ത് സ്റ്റോറുണ്ട്. മറ്റെവിടെ കിട്ടുന്നതിലും വില കുറച്ചാണ് ആ സ്റ്റോറിൽ സാധനങ്ങൾ. എന്തും കിട്ടുക, നമുക്ക് പബ്ലിക്കിനും പോകാമെന്ന് നമുക്കറിയാം, പക്ഷെ അതിന് നിശ്ചിത സമയങ്ങളുണ്ട്. കുട്ടികൾക്കും അങ്ങനെ കറങ്ങി നടക്കാൻ പറ്റില്ല, നിശ്ചിത സമയമുണ്ട്. അവിടുന്ന് മൂല്യങ്ങളിൽ കൂടെ ഉണ്ടാക്കി വരുന്ന സംസ്കാരം അതല്ല. ഞാൻ പറഞ്ഞു വന്നേ, ഈ കോളേജിലേക്ക് പോകുന്ന ഈ ഒരു വാസ്റ്റ് സ്ട്രെച്ച് ഓഫ് ലാൻഡ്, ഭൂമി കൂടെ ഇങ്ങനെ പോകുമ്പോഴേ ഒരല്പം വന്യമായൊരു സ്ഥലമുണ്ട്, ഒരു വലിയൊരു ക്യാമ്പസ്, ഒരു കോമ്പൗണ്ട്, ഒരു വലിയൊരു മൈതാനം എന്ന് വേണേൽ പറയാം. ആ മൈതാനത്തിലെ കുറച്ച് ഭാഗം നമുക്കറിയാം പുല്ലൊന്നും ഇല്ല, ക്ലിയറാണ്. കുറച്ചങ്ങോട്ട് പിന്നെ അങ്ങ് പുല്ല് പിടിച്ച് കിടക്കുകയാണെങ്കിൽ ദൂരെ ഒരുപാട് ദൂരെ വലിയ വിസ്തൃതമായൊരു മൈതാനമാണ്, ഒരുപാട് മരങ്ങളൊക്കെ നിപ്പുണ്ട്. അപ്പോ ഒരു കാര്യത്തിന് ഒക്ടോബറിൽ അവിടെ പോയപ്പോഴ് വീൽചെയറിലെ എനിക്ക് പോകാൻ പറ്റുള്ളൂ, ഞാൻ വീൽചെയറിൽ ഹോസ്റ്റലിൽ നിന്ന് കോളേജിലേക്ക് പോയപ്പോ കൂടെ ഉണ്ടായിരുന്ന രണ്ടു മൂന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു, ഇവിടൊക്കെ ഒരുപാട് പാമ്പുണ്ട്. അപ്പൊ ഞാനൊന്ന് പേടിച്ചു, ഈശ്വര, ഞാനൊന്ന് മുമ്പിലേക്ക് നോക്കി, വീൽചെയറിന് മുമ്പിൽ വല്ല പാമ്പ് പ്രത്യക്ഷപ്പെടുന്നുണ്ടോ? അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു സൈക്കോളജി. ഞാൻ പറഞ്ഞു, പാമ്പെന്ന് പറഞ്ഞാൽ സന്ധ്യ കഴിഞ്ഞൊക്കെ ആയിരിക്കും, അല്ല പകലുമുണ്ട്. ഞാൻ പറഞ്ഞു, പകലൊക്കെ കാണാൻ പറ്റുമോ? ഓ പിന്നെന്താ പകല്, ഞങ്ങൾ സീര ഇതിലേ പോകുമ്പോൾ കാണാറുണ്ടല്ലോ. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിച്ചു, ഈ ചോദ്യമൊക്കെ വരുന്ന ബുദ്ധിയിൽ നിന്നാണ്, അതാണ് അപകടവും. നമുക്ക് മലയാളികൾക്ക് പ്രത്യേകിച്ചും ബുദ്ധി കൂടുതലായതിന് അപകടമേ ഉള്ളൂ. കുറയുന്നതിന്റെ അല്ല. ഞാൻ പറഞ്ഞു ഇതും തന്നെ എന്റെ ഈശ്വര ഇത് ഇതെന്താ സ്വാമി ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ലേ, കുട്ടികളെ നിത്യേന നൂറുകണക്കിന് കുട്ടികൾ പോകുന്ന സ്ഥലത്ത് കുറെ പാമ്പൊക്കെ ഉണ്ടെങ്കിൽ അതിനെ എന്തെങ്കിലും ചെയ്തൂടെ, കൊന്നുകളയോ എന്ന്. അവിടെയൊക്കെ ക്ലിയർ ആക്കി നല്ല റബ്ബറൈസ്ഡ് ആയിട്ട് ഒരു നല്ല എന്താ പറയണ്ട ഇതൊക്കെ ഇട്ടിട്ട് അല്ലേ, ഫ്ലോറൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണല്ലോ ഒരു സർവകലാശാലയൊക്കെ ചെയ്യേണ്ടത് ചെയ്യുന്നത്. മനുഷ്യന്റെ മനസ്സിലും കോൺക്രീറ്റ് ആണ്, ഗ്രൗണ്ടിലും കോൺക്രീറ്റ് ആണ്. അപ്പൊ ആ കുട്ടി പറഞ്ഞു അല്ല അങ്ങനെയല്ല ബാബ പറഞ്ഞിരിക്കുന്നത്, അത് നിങ്ങളെ ഒന്നും ചെയ്യില്ല, അത് എക്കോളജിയുടെ ഒരു ഭാഗമാണ്, പരിസ്ഥിതിയുടെ പ്രകൃതിയുടെ ഒരു ഭാഗമാണ്, നിങ്ങളതിനെ ഒന്നും ചെയ്യാതിരുന്നാൽ അത് നിങ്ങളെ ഉദ്രവിക്കില്ല. ഞാൻ പറഞ്ഞു ഇത് വലിയ ഉറപ്പായിട്ട് പറഞ്ഞതാണോ? അപ്പൊ എന്റെ വിശ്വാസത്തിന്റെ ശക്തി എത്രയുണ്ട്, വീൽചെയറിന്റെ ആടുന്ന വീര് പോലെ തന്നെയായിരുന്നു എന്റെ മനസ്സും എനിക്ക് വന്നു എന്റെ ഫെയ്ത്ത് കണ്ടന്റ് എന്റെ വിശ്വാസം. ഞാൻ പറഞ്ഞു ആർ യു വെരി ഷുവർ? ആ പറഞ്ഞു ശരിക്കും സാർ ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ആര് ഞങ്ങളെ ഉദ്രവിക്കാറുന്നില്ല, അതാ അതിന്റെ പാട് നോക്കി പോന്നു. പക്ഷികളുണ്ട്, പലതരത്തിലുള്ള പക്ഷികളുണ്ട്, പാമ്പുണ്ട്, കീരിയൻ, അത് പ്രകൃതി അങ്ങനെ പോകുന്നു. എന്തിനാ കുട്ടി, ഒരു കുട്ടി എന്നോട് പറഞ്ഞ മാതിരി കഴിഞ്ഞ 25 ചില വർഷങ്ങളായിട്ട് ഇവിടെ ക്യാമ്പസ് നടക്കുന്നു, ഇതുവരെ ഒരാളെ പോലും ഒരു പാമ്പ് കടിച്ചായിട്ട് ഒരു സർപ്പം ദംശിച്ചായിട്ട് ഒരു ചരിത്രം കേറിയിട്ടില്ല. അത് എനിക്കൊരു ക്ലാസ്സാണ് ആ കോമ്പൗണ്ടിൽ നിന്ന് കിട്ടിയത്. ഞാൻ എന്നെ തിരുത്തേണ്ട ഒരു ക്ലാസ്, എന്റെ വിശ്വാസം ഒന്നുകൂടെ ഉറപ്പിക്കേണ്ട ഒരു ക്ലാസ്. അപ്പോ ലാബറട്ടറിയിൽ ഈ പരിസ്ഥിതി സംരക്ഷണത്തിലുള്ള ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ഇത് പറയാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോ നോക്കൂ എന്തൊരു യൂണിവേഴ്സിറ്റിയാണെന്ന് നമ്മൾ അരിശയിച്ചു പോയില്ലേ. ഇവിടെ ചില്ലുകൂട്ടിൽ ഇട്ട് പാമ്പിനെ വളർത്തി കാണിക്കല്ല, മുഴുവൻ കോൺക്രീറ്റ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി അല്ല നമ്മുടെ. ഇവിടെ നിന്ന് വളരെ ദൂരെയല്ലാതാണ് മംഗളവനം. നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അത് വെട്ടിത്തെളിച്ചെല്ലാം കൂടെ എന്തൊക്കെ ആക്കാൻ പോയപ്പം ഈ നഗരത്തിലെ വൃക്ഷങ്ങളെയും മനുഷ്യരെയും മരങ്ങളെയൊക്കെ സ്നേഹിക്കുന്ന ഒരുപാട് വ്യക്തികൾ ശബ്ദം ഉണ്ടാക്കിയിട്ട് ഏതായാലും ഇപ്പൊ തൽക്കാലത്തേക്ക് നടങ്ങിയിട്ടുണ്ട്. നാളത്തെ കഥ ഭഗവാൻ മഹാദേവന് മാത്രമേ അറിയുള്ളൂ എങ്ങനെ വരുന്നുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ട് മനസ്സ് മടുത്ത് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ പ്രകൃതി അതിന്റെ എല്ലാ ചതുരശ്ര ഭംഗിയോടും കൂടി ഇങ്ങനെ വിരാജിക്കുന്ന കാണുമ്പോൾ, ഒരു പാമ്പ് ഒരാളെയും കടിച്ചിട്ടില്ലാന്ന് കാണുമ്പോൾ എന്താണ് സർവകലാശാല? പഠനം ക്ലാസ് മുറികളിൽ മാത്രം ഒതുങ്ങുന്നില്ല, പഠനം കോമ്പൗണ്ടിൽ കൂടെ നടക്കുന്നതിനിടയ്ക്കും പഠനം, എല്ലായിടത്തും പഠനമാണ്. എല്ലാ ഓരോ ചെറിയ എലിമെന്റിലും വെളുപ്പിനെണീറ്റ് പ്രാർത്ഥന ചൊല്ലുന്ന മുതൽ, ഏത് തണുപ്പായാലും ശരി എത്ര ചൂടായാലും ശരി, 6 മണിക്ക് ഇപ്പൊ സ്പോർട്സിന്റെ സമയമാണ്, ജനുവരിയില് ഭഗവാന്റെ ദിവ്യ ശരീരത്തിന് മുമ്പിൽ എന്നല്ല പറയാം, ഭഗവാൻ ആ ശരീരമല്ല, തീർച്ചയായിട്ടും ഭഗവാൻ ആ ശരീരമല്ലെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ സർവവ്യാപിയാണ്, ശരീരത്തിൽ ഇപ്പൊ അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രം. ആ ദിവ്യ ശരീരത്തിന് മുമ്പിൽ വെച്ച് എല്ലാ കുട്ടികൾക്കും സ്പോർട്സിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്, പങ്കെടുത്തോണം. എന്തെങ്കിലും ഒരൈറ്റത്തിൽ ഒരു കുട്ടി പങ്കെടുക്കാതിരിക്കരുത്. അപ്പൊ ക്രിക്കറ്റ് ആണെങ്കിൽ ആയിക്കോട്ടെ, ക്രിക്കറ്റ് ആയിക്കോട്ടെ, മോട്ടോർ ബൈക്ക് റേസിംഗ് ആണെങ്കിൽ മോട്ടോർ ബൈക്ക്, അതിസാഹസികമായ സ്പോർട്സ് ഐറ്റംസ് വരെ അവിടെ പ്രദർശിപ്പിക്കാറുണ്ട്. ഇതുവരെ ഒരു കുഴപ്പം ഉണ്ടായതായിട്ട് റിപ്പോർട്ടുമില്ല. സ്പോർട്സിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന് നിങ്ങളോട് പറയാൻ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ, ഒരു സീനിയർ ടീച്ചർ എന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ കേരളത്തിൽ നിന്ന് പക്ഷേ സങ്കല്പിക്കാനൊക്കാത്ത തരത്തില് പഠനത്തിനോടൊപ്പം തന്നെ സ്പോർട്സ്, എല്ലാത്തരം സ്പോർട്സിനും ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നു. ഇനി ഇടയ്ക്ക് പറയുകയാണ്, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഓർഗനൈസേഷനായിട്ട് കണക്ഷൻ ഇല്ലാത്ത ആർക്കെങ്കിലും ഈ സർവകലാശാല കുട്ടികളെ ചേർക്കണം പറ്റുമെങ്കിൽ സനാതന സാരഥിയിൽ നോക്കിയാൽ അതിന്റെ ഡീറ്റെയിൽസ് അറിയാം. കാരണം ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു ആൺകുട്ടിക്കോ പെൺകുട്ടിക്കോ അവിടെ പഠിക്കേണ്ട ഒരു മഹാഭാഗ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഞാൻ ഈ മഹാഭാഗ്യം തരുമ്പോൾ വേറൊരു കാര്യം കൂടെ പറയുകയാണ്, അവിടെ പഠിക്കാൻ സാധിച്ചില്ല എന്ന് വെച്ചൊരു ഭാഗ്യക്കേടില്ല, ഭാഗ്യക്കേടുണ്ട്, അങ്ങനെയും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഭഗവാൻ ശ്രീ സത്യസായിയെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് പഠനം നടത്തുന്ന ഏതൊരു യുവാവിനും യുവതിക്കും അവര് സ്വാമിയുടെ സ്റ്റുഡൻസ് തന്നെയാണ്. അതിനൊരു ഉദാഹരണം കഴിഞ്ഞ ആഴ്ച ദാദർ എഡ്യൂക്കേഷൻ അറ്റ് ഹിസ് ഓൺ ഡിവൈൻ ക്യാമ്പസ് ബട്ട് എഡ്യൂക്കേഷൻ ഇൻ എ പ്ലേസ് ലൈക്ക് എറണാകുളം. നമുക്ക് ഇവിടെയും സായി വിദ്യാഭ്യാസ പദ്ധതി ഉണ്ടെന്നുള്ളൊരു ഉദാഹരണം. സായി സേവകനായ ഒരു യുവാവ്, സായി യൂട്ട് എന്ന് പറയുന്ന ഒരു യുവാവ് കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഒരു കടയിലിരിക്കുന്നു, ഒരു ബുക്ക് സ്റ്റാൾ ഇരിക്കുന്നു. അപ്പോ കുറച്ച് നടക്കാൻ ബുദ്ധിമുട്ടുള്ള വൃദ്ധൻ നടന്നു വരുന്നു, അദ്ദേഹത്തിന്റെ കയ്യില് ഒരു വടിയുണ്ട്, വടിയും ഹാൻഡിക്യാപ്ഡ് ആണ്. കാരണം വടിയുടെ ഏതാണ്ട് നടുക്ക് വെച്ച് ബാൻഡേഡ് ഒക്കെ ഇട്ട് എന്തൊക്കെ കെട്ടി സഞ്ചിയൊക്കെ വെച്ച് എന്തോ കെട്ടിയൊക്കെ മുറിക്കിട്ടുണ്ട്. അപ്പൊ വടിയും ഹാൻഡിക്യാപ്ഡ് ആണ്, അദ്ദേഹം ഹാൻഡിക്യാപ്ഡാണ്, വടിയും ഹാൻഡിക്യാപ്ഡ് ആണ്. ഇത് കുത്തി ബുദ്ധിമുട്ടി അദ്ദേഹം ചെറുപ്പക്കാരൻ്റെ തോന്നു പറഞ്ഞു, മോനെ എന്തെങ്കിലും പൈസ തരുമോ ഇതൊന്ന് റിപ്പയർ ചെയ്യാനാണ്. അപ്പൊ ആ കുട്ടി, നമ്മുടെ ഈ സായി യൂത്ത് ഓർക്കണം, അദ്ദേഹം ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ്. അടുത്ത മാസം പുട്ടപ്പുറത്തി ഹോസ്പിറ്റലിൽ പോകേണ്ടാണ് കാർഡ് വന്നിട്ടുണ്ട്. നമുക്ക് കണ്ടാൽ ഒരാളുടെ ആരോഗ്യം ഒന്നും പറയാൻ പറ്റില്ല, കണ്ടാൽ കുഴപ്പമില്ലാന്ന് തോന്നും. പക്ഷേ ആരോഗ്യ കേട് ഒരുപാട്, അനാരോഗ്യം ഒരുപാടുണ്ടാവും, അസുഖങ്ങൾ ഒരുപാടുണ്ട്, അങ്ങനെ ചെറുപ്പക്കാരനാണ്. പക്ഷെ ഒരു സായി യൂത്താണ്, ഭഗവാനെ ഉൾക്കൊണ്ട കുട്ടിയാണ്. ദ അതർ എഡ്യൂക്കേഷൻ, സായി എഡ്യൂക്കേഷൻ പറഞ്ഞ രണ്ട് ഒരുപാട് മുഖങ്ങളുണ്ട്, രണ്ട് മുഖങ്ങൾ മാത്രം ഇവിടെ പ്രസന്റ് ചെയ്യാനുള്ള സമയം. ഒന്ന്, നേരിട്ട് അവിടുന്ന് ചെയ്യുന്നത്, അതിന്റെ ഡിസിപ്ലിനും ചിട്ടയൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എന്തുമാത്രം എവോൾവ്ഡ് ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്, അങ്ങനെയൊന്നും പഠിച്ചില്ലെങ്കിൽ തന്നെയും ഭഗവാന്റെ എന്താ പറയണ്ട സന്ദേശങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് എല്ലാ പ്രായത്തിലും. എഡ്യൂക്കേഷന്റെ ഏജ് ഇല്ല, സായി എഡ്യൂക്കേഷന്റെ ഏജ് ഇല്ല. 60 വയസ്സിലും നമുക്കൊരു സായി സ്റ്റുഡന്റ് ആവാം, 70 വയസ്സിലും നമുക്കൊരു സായി സ്റ്റുഡന്റ് ആവാം. ആൻഡ് ഫ്രം ദാറ്റ് മോമെന്റ് ഓൺവേഴ്സ് ട്രാൻസ്ഫർമേഷൻ ബിഗിൻസ് ഇൻ എ ഫാന്റാസ്റ്റിക് എന്താ പറയേണ്ടത് ഇൻഡിസ്ക്രൈബിൾ മാനർ. ഒരിക്കലും നമുക്ക് വന്നിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വ്യത്യാസം നമ്മളിൽ ഉണ്ടാവുന്നുണ്ട്. 60-ലോ 70-ലോ പോലും നമുക്കൊരു സായി സ്റ്റുഡന്റ് ആവാം. അങ്ങനെ സായി സ്റ്റുഡന്റ് ആയ ഒരു യുവാവിന്റെ കഥ. അപ്പൊ യുവാവ് പറഞ്ഞു, സുഹൃത്തെ ഈ വണ്ടി ഞാൻ നോക്കിയിട്ട് ഇതൊരിക്കലും റിപ്പയർ ചെയ്യാൻ പറ്റില്ല, ഇത് റിപ്പയർ ചെയ്യാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യൂ നിങ്ങൾ, അദ്ദേഹം ഒരു സമിതിയുടെ പേര് പറഞ്ഞു. ഇന്ന് വ്യാഴാഴ്ചയാണ്, ഇന്ന് എല്ലാ സമിതിയിലും ഭജന ഉണ്ടാറില്ല. അപ്പൊ അദ്ദേഹം ഒരു സമിതിയുടെ പേര് പറഞ്ഞു, പറഞ്ഞു നിങ്ങൾ ഈ സമിതി ഭജന നടക്കുന്ന സ്ഥലത്ത് വരികയാണെങ്കിൽ ഒരു വടി വാങ്ങിച്ചു തരാം. ഓർക്കണം, ചെറിയൊരു ശമ്പളത്തിന് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഈ സായി വിശ്വസിക്കുന്ന ചെറുപ്പക്കാരൻ. അദ്ദേഹം എങ്ങനെ അതിന് പൈസ ഉണ്ടാക്കിയെന്ന് അറിയില്ല. അദ്ദേഹം അതിമനോഹരമായൊരു വാക്കിംഗ് സ്റ്റിക്ക് വാങ്ങിച്ച് പേപ്പറിൽ പൊരിഞ്ഞ് ഈ സമിതി ഭജനയ്ക്കേണ്ട സമയത്ത് വന്ന് ഭഗവാന്റെ ഇതുപോലെടുക്കുന്ന കസേര മുമ്പിൽ വെച്ച് നമസ്കരിച്ചു. അതവിടെ ഇരിക്കുകയാണ്. 2 ആഴ്ച കഴിഞ്ഞു, ആളിനിയും വന്നിട്ടില്ല. ഇപ്പൊ ഒരു ചെറിയ സംശയം, വന്ന ആള് ആരാണാവോ? അങ്ങനെയുണ്ടല്ലോ, വന്ന ആൾ ആരാണെന്ന് പറയാൻ വയ്യ. കാരണം ഇത്രയും കൃത്യമായിട്ട് ഒരു അഡ്രസ്സും ഫോൺ നമ്പറും റോഡിന്റെ പേരും ഒക്കെ കൊടുത്തിട്ടും ആ വടി വാങ്ങിക്കാൻ ഇനിയും വരാത്ത ആളിനെ പറ്റി വടി കാത്തിരിക്കുകയാണ്. വരുമായിരിക്കും എന്നെങ്കിലും. ഞാനിത് എന്താ ഇത്രയും എടുത്തു പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ചത് വലിയൊരു കാര്യം തന്നെയാണ്. രോഗിയായ ചെറുപ്പക്കാരൻ, കാര്യമായ പറയത്തക്ക തൊഴിലൊന്നുമില്ല, വളരെ ചെറിയ വരുമാനത്തിൽ ജീവിതം തള്ളി നീക്കുന്നു, ഉന്തുവണ്ടിയൊക്കെ തള്ളി നീക്കുന്ന പോലെ. അങ്ങനെയുണ്ടല്ലോ, പ്രാരബ്ധത്തിന്റെ കട്ടലങ്ങനെ ആർത്തിരമ്പുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും ദിവസങ്ങൾ മാത്രമല്ല നിമിഷങ്ങൾ പോലും നിരങ്ങിയാണ് നീങ്ങുന്നത്. ഇങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പിടിച്ചു നോക്കുന്ന പോലെ, പേപ്പറൊക്കെ പിടിച്ചു നോക്കുന്ന പോലെ നിരങ്ങി നീങ്ങുന്ന നിമിഷങ്ങളുടെ ജീവിതം നയിക്കുന്ന ഒരാളിന് അത്രയും ഉള്ളിൽ സത്യവും ധർമ്മവും ശാന്തിയും പ്രേമവും ഒക്കെ ഉള്ളതുകൊണ്ടാണല്ലോ അദ്ദേഹം ഈ വാക്കിംഗ് സ്റ്റിക്ക് ആ സഹോദരന് വാങ്ങിച്ചു കൊടുക്കാൻ തോന്നിയത്. അതും സായി സ്റ്റുഡന്റാണ്. അയാളുടെ ഫോർമൽ എഡ്യൂക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ പറയായിരിക്കും, സാർ ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചു, സാർ +2 എഴുതി ഒരു പേപ്പർ കിട്ടിയാൽ നമുക്ക് പറയുന്നുണ്ടാവാം. ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല. എന്റെ അഭിപ്രായത്തിലാണ് സായി വിദ്യാഭ്യാസത്തിൽ ഡോക്ടറേറ്റ് എടുത്തതാണ്. എന്തുകൊണ്ട് അല്ല, തീർച്ചയായിട്ടും. അപ്പൊ ഇങ്ങനെ 2 തരം എഡ്യൂക്കേഷൻ ഉണ്ട് സ്വാമിക്ക്. ദ എഡ്യൂക്കേഷൻ ഗിവൺ അറ്റ് ഹിസ് ഓൺ ക്യാമ്പസസ് റൺ ഡയറക്ട്ലി അണ്ടർ ഹിസ് വെരി ഇമ്മീഡിയറ്റ് സൂപ്പർവിഷൻ. ഇറങ്ങിയാണ് നീങ്ങുന്നത്. ഇങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പിടിച്ചു നോക്കുന്ന പോലെ, പേപ്പറൊക്കെ പിടിച്ചു നോക്കുന്ന പോലെ നിരങ്ങി നീങ്ങുന്ന നിമിഷങ്ങളുടെ ജീവിതം നയിക്കുന്ന ഒരാളിന് അത്രയും ഉള്ളിൽ സത്യവും ധർമ്മവും ശാന്തിയും പ്രേമവും ഒക്കെ ഉള്ളത്

run at his own campuses, run directly under his very immediate supervision and otherwise. Angane onnu allada ee paranja pole nammale polulla ningale enne polla verum sadharanakaraya manushrude ullilekku avidunna oru manjuthulli pole ingane veenittu nammada manasinte maravippakka nammala paladeyum manasennu parayunne എന്താ പറയണ്ട ഒരുമാതിരി ഒരു ഒരു ഒരു തടിക്കഷ്ണം പോലെയാണ്, മരവിച്ച വേറുങ്ങലിച്ച ഇനി ഒരിക്കലും വളർച്ച പ്രാപിക്കാത്തൊരു തടിക്കഷ്ണം പോലെയാണ്. അതിനി ഒരു മഞ്ഞുതുള്ളി വീഴുമ്പോൾ ഉണ്ടാകുന്ന ഒരു സയൻസിന് ഡിസ്ക്രൈബ് ചെയ്യാൻ ഒക്കാത്തൊരു ഒരു ഭാവമാറ്റമുണ്ട്. തീർച്ചയായിട്ടും വലിയൊരു വേനലിൽ പെയ്യുന്ന ഒരു വേനൽ മഴ പോലെ അതിനോട് അപാരമായ വാക്കുകൾക്ക് അപ്പുറത്തുള്ള ഒരു ആർദ്രതയുണ്ട്. അതുപോലെ ഈ മരം ഇങ്ങനെ നനഞ്ഞു വരുമ്പോൾ ഒരു ആർദ്രതയുണ്ട്. അത് ഞാനതാണ് ഈ നേരത്തെ പറഞ്ഞത്, ഐ ക്യാൻ ബി എ സ്റ്റുഡന്റ് ഓഫ് സ്വാമി, യു ക്യാൻ ബി എ സ്റ്റുഡന്റ് ഓഫ് സ്വാമി, അറ്റ് എനി പോയിന്റ് ഇൻ അവർ ലൈഫ് വി ക്യാൻ ബിക്കം സായി സ്റ്റുഡൻസ്. അതിനെ വൈറ്റ് ഫീൽഡിലോ പുട്ടപുറത്തിലോ പഠിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ കാണാതിരിക്കരുത്, കാരണം അവിടുന്ന് സർവാന്തര്യാമിയാണ് എന്ന് നമ്മൾ കുറച്ച് വിശ്വസിക്കുന്നുണ്ട്. സത്യം അതായതുകൊണ്ട് ഇതും ഈ പറഞ്ഞ ചെറുപ്പക്കാരൻ തീർച്ചയായിട്ടും ഒരു സായി സ്റ്റുഡന്റ് തന്നെയാണ്, ഒരു ഇൻഡയറക്ട് സായി സ്റ്റുഡന്റ് എന്ന് പറയാം. ഇവിടെ സായി ഡിവോട്ടീസിനെ സ്വയം വിളിക്കുന്ന നമുക്കൊരു വലിയ ഉത്തരവാദിത്തമുണ്ട്. നമ്മളൊരു മാതൃകയായിരിക്കണമെന്ന് സ്വാമി, റോൾ മോഡൽ ആയിരിക്കണം സ്വാമി പറയുന്നതാണ്. നമ്മളെ കണ്ടിട്ട് വേണം ഭഗവാനെ ആളിലറിയാൻ. നേരിട്ട് അറിയാൻ പറ്റാത്തവർ നമ്മളെ കണ്ടിട്ട് അയാളെ നോക്കൂ, ഇല്ല അവരെ നോക്കൂ, അവരുടെ സായി ഡിവോട്ടിയല്ലേ, അവര് ഓക്കെയാണ്, അപ്പൊ തീർച്ചയായിട്ടും അവരുടെ ഗുരു മഹാനായിരിക്കാം. നമുക്കൊന്ന് അദ്ദേഹത്തിനൊന്ന് പോയി കണ്ടാൽ, ഇല്ല അദ്ദേഹത്തിന്റെ പുസ്തകം വായിച്ചാൽ, അദ്ദേഹത്തിന്റെ ഒരു ഒരു സനാനുസാരിച്ച് വായിച്ചു നോക്കിയാലോ. നമ്മളാണ് മാറേണ്ടത്, സ്വാമി മാറേണ്ട ആവശ്യമില്ല. സ്വാമി ഇറ്റേണലി യങ് ആണ്, ഇറ്റേണലി പ്രസന്റ് ആണ്, ഓംനി പ്രസന്റ് എന്ന് പറയുമല്ലോ. എത്രയോ പേരോടെ പഠിക്കുന്നവരെ പഠിപ്പിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഡോക്ടർ നിത്യാനന്ദ ഭട്ട് ഞാനും ഒക്കെ ഒരുമിച്ച് ടീമായിട്ട് ഞങ്ങൾ പോയി, വലിയ ആദരവായിരുന്നു. കുട്ടികൾ ഒരുപാട് പേര് സംസാരിക്കാനൊക്കെ വന്നു. 15 മിനിറ്റത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് ഏതാണ്ട് ഒരു മണിക്കൂർ വരെ നീണ്ടു. ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ഡോക്ടർ എസ് ജി ഭട്ടിന് സമ്മതം തന്നു, നന്ദി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു സായി ഭക്തനാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ പുട്ടപ്പർത്തിയിൽ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. എനിക്ക് സത്യസായിബാബയെ പറ്റി, ശ്രീ സത്യസായിബാബയെ പറ്റി അസാമാന്യമായ സ്നേഹമാണ്, അസാമാന്യമായ ആദരവാണ്. അതിന് കാരണം അദ്ദേഹം പോണ്ടിച്ചേരിയിലായിരുന്നു 10-25 വർഷം, 10-30 വർഷം മറ്റോ പോണ്ടിച്ചേരിയിലെ പ്രൊഫസറായിരുന്നു. അദ്ദേഹം പറഞ്ഞു, പോണ്ടിച്ചേരി ഞാൻ പഠിപ്പിച്ചിരുന്ന സ്ഥാപനത്തിലെ ഒരു പ്രൊഫസർ സായി ഡിവോട്ടിയായിരുന്നു, സായി ഓർഗനൈസേഷനിലെ വർക്കറുമായിരുന്നു. അദ്ദേഹത്തിനെ നോക്കി നോക്കി നോക്കി ഞാൻ പുട്ടപർത്തി പോകാൻ തീരുമാനിച്ചു. അതെന്താ, അദ്ദേഹത്തിനെ നോക്കി നോക്കി നോക്കി ഞാൻ പുട്ടപർത്തി പോകാൻ തീരുമാനിച്ചു. കൂടുതൽ പറഞ്ഞാൽ നമുക്ക് മനസ്സിലായല്ലോ, അദ്ദേഹം റോൾ മോഡലായിരുന്നു, ഒരു പ്രൊഫസർ എന്നുള്ള നിലയിലും ഒരു മനുഷ്യൻ എന്നുള്ള നിലയിലും മാതൃകാ പൗരനായിരുന്നു. എന്തൊരു നല്ല മനുഷ്യൻ, എന്തൊരു സിസ്റ്റമാറ്റിക് ടീച്ചർ, ഡെഡിക്കേറ്റഡ്, കമ്മിറ്റഡ് എന്നൊക്കെ കുറെ അബ്ജക്റ്റീവ്സ് ഇദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിനെ കണ്ട് കണ്ട് എനിക്ക് ഭാവിയെ ഒന്ന് അറിയണമെന്ന് തോന്നി, പോകാൻ ഭാഗ്യമുണ്ടായി. ഇന്നിപ്പോ നിങ്ങളൊക്കെ വരുമ്പോ ആ ഭാഗ്യം ഒന്നുകൂടെ ഉണ്ടാവുന്നു. എന്നിട്ട് കുട്ടികളോട് അദ്ദേഹം പറഞ്ഞു, 20,000-30,000 rupees എൻട്രൻസ് എക്സാമിനേഷന് ഫീസ് കൊടുത്ത്, എന്നിട്ട് അത്രയും ഫീസ് കൊടുത്ത് തിരിഞ്ഞ് അദ്ദേഹം എന്റെ നേരെ കൊടുത്തു, മിസ്റ്റർ മേനൻ, അത്രയും രൂപ കൊടുത്ത് ഒറീസയിൽനിന്നും കൽക്കട്ടയിൽ നിന്നൊക്കെ ഈ എൻട്രൻസ് ജയിച്ചു വന്നൊരു വിളിയപ്പുണ്ട്. അതിനിടയ്ക്ക് നിങ്ങള് പഠിപ്പിച്ച കുട്ടികളും സായി പ്രസ്ഥാനം പഠിപ്പിച്ചു വിട്ട കുട്ടികളും ഫ്രീ ആയിട്ടുള്ള കോഴ്സിലെ പഠിപ്പിച്ചുവിട്ട കുട്ടികൾ ഇവിടെ ഇരിക്കുന്നു എന്ന് കാണുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാനിത് പറഞ്ഞു വന്നത് എന്തുകൊണ്ടാണ് ആ വൈസ് ചാൻസലർ അങ്ങനെ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ കൂടെ പോണ്ടിച്ചേരി വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫസറെ കണ്ടു. ആ പ്രൊഫസർക്ക് പ്രൊഫസറെ കൂടെ അദ്ദേഹം സായിയെ ദർശിച്ചു. നമ്മൾ സായി വർക്കേഴ്സിന് പറയുന്ന ആളുകളെ കാണുമ്പോൾ ആളുകൾക്ക് തോന്നണം ഭഗവാനെ കാണണം, അല്ലെ ഭഗവാന്റെ ലിറ്ററേച്ചർ വായിക്കണം എന്ന് തോന്നത്തക്ക രീതിയിൽ നമ്മൾ റോൾ മോഡൽസ് ആയിട്ട് മാറേണ്ട ഒരു ഭാരിച്ച ഉത്തരവാദിത്വം നമ്മൾ സംഘടനയിൽ പ്രവർത്തിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ഞാനത് പറയേണ്ട കാര്യമില്ല തീർച്ചയായിട്ടും. ഞാൻ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു, എന്റെ പാളിച്ചകൾ ഓർക്കുമ്പോൾ, എന്റെ തെറ്റുകൾ ഓർക്കുമ്പോൾ, എന്റെ മൈനസ് പോയിന്റ്സ് ഓർക്കുമ്പോൾ എത്രയോ ദൂരം മൈലുകൾ ഇനിയും. റോബർട്ട് ഫ്രോസ്റ്റ് കാര്യം പറഞ്ഞ മൈൽസ് ടു ഗോ, അങ്ങനെ മൈൽസ് ടു ഗോ എന്നുണ്ടല്ലോ എന്ന് ഞാൻ എന്റെ ഉള്ളിലേക്ക് കണ്ണടിച്ച് നോക്കി പറയുകയായിരുന്നു. ആ ഒരു ദൗത്യം കൂടെ നമുക്കുണ്ട്, അതും സായി എഡ്യൂക്കേഷന്റെ ഒരു ഭാഗമാണെന്ന് പറയാണ്. സ്വാമിയുടെ വിദ്യാഭ്യാസ പരിധിയെപ്പറ്റി പറയുന്നതിന്റെ ഒരു ലാസ്റ്റ് പോയിന്റ് ആയിട്ട് സ്വാമിയുടെ യൂണിവേഴ്സിറ്റി വൃന്ദാവൻ ക്യാമ്പസിലെ ഓണറബിൾ വാർഡൻ സാറെന്ന് ഒരുപാട് നമ്മളൊക്കെ ആദരിക്കുന്ന, 40 വർഷമായി സ്വാമിയുടെ നെഴിൽ പോലെ നടക്കാൻ സ്വാമി അനുവദിച്ചിട്ടുള്ള അപൂർവം ഭാഗ്യശാലിയുള്ള ഒരാളായ ഡോക്ടർ നരസിംഹമൂർത്തിയുമായിട്ട് കുറച്ചു നേരം, ഒരു 1.5 മണിക്കൂർ എനിക്ക് അദ്ദേഹത്തിന്റെ കൂടെ സംസാരിക്കാൻ ഒരു കാരണവശാൽ സംഗതി വന്നു. ഭഗവാൻ സങ്കല്പമാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് ഞാൻ എഴുതിക്കൊണ്ടുപോയ കുറെ ചോദ്യങ്ങളുടെ ഞാൻ പറഞ്ഞു, സർ അങ്ങ് വളരെ തിരക്കുള്ള ആളാണ്, ഞാനാണിപ്പം ഒരു തൊഴിലില്ലാത്ത പാർട്ടിയാണ്, ഇപ്പോ വൈറ്റ് ഫീൽഡ് വന്നിരിക്കുമ്പോൾ എനിക്ക് തൊഴിലില്ല, നാട്ടിൽ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, അപ്പം എനിക്ക് വേണ്ടി ഒരു 15 മിനിറ്റ്. അദ്ദേഹം പറഞ്ഞു, വൈ ഷുഡ് യു ലിമിറ്റ് ദ ടൈം, യു ആസ്ക് ക്വസ്റ്റ്യൻസ്, ഐ വിൽ ഗിവ് ആൻസേഴ്സ്. അദ്ദേഹം ഉത്തരം പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാനൊന്ന് പറഞ്ഞോളട്ടെ. അദ്ദേഹം പറഞ്ഞു, ഗ്രാമസേവ 2006 ഗ്രാമസേവ നടന്നത് 50,000 വീടുകളാണ് കവർ ചെയ്ത്. ഈ 50,000 വീടുകളിൽ ആണ് ഈ ഗ്രാമസേവയുടെ മെസ്സേജുമായിട്ട് കുട്ടികൾ പോയത്.

0: ഇത്രത്തോളം വണ്ടികൾ എല്ലാ ദിവസവും പുട്ടപർത്തി നിന്ന് ഈ കുഞ്ഞുങ്ങളെയും കയറിട്ട് കുട്ടികളെയും കയറിട്ട് ബോയ്സ് മാത്രമാണ്. 800 സ്റ്റുഡൻസ് അതിനകത്ത് നേരിട്ട് തന്നെ ഉൾപ്പെട്ടിരുന്നു. അപ്പൊ ഈ ഭക്ഷണം പൊതിയുന്ന ജോലി നോക്കുന്ന പെൺകുട്ടികളാണ്, കുക്കിങ്ങൊക്കെ 200 സ്റ്റുഡൻസും അല്ലാതെയുള്ള സേവാദൽ 500 പേരൊക്കെ. വൈകുന്നേരം 4 ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങിയാൽ വെളുപ്പില് 4 PM to 4 AM എന്നാണ് ഡോക്ടർ മൂർത്തി പറഞ്ഞു. അപ്പൊ 4 ഗ്രാമങ്ങളിൽ കൊണ്ടുവന്ന ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങിയാൽ വൈകുന്നേരം 4 പിറ്റേ ദിവസം വെളുപ്പിന് 4 വരെ ഭക്ഷണം പാകം ചെയ്യും, അത് കേടുവരിയില്ല. സ്വാമി പ്രത്യേകം പറഞ്ഞു, ഓരോ ഫുഡ് പാക്കറ്റിലും മിനിമം 1/2 kg ഭക്ഷണം ഉണ്ടായിരിക്കണം. അതെന്താ അങ്ങനെ പറയുന്നത് വെച്ചപ്പോ സ്വാമി പറഞ്ഞു, ഗ്രാമീണരാണ്, അവർ നല്ലോണം അധ്വാനിക്കുന്നവരാണ്. നമ്മൾ നഗരത്തിൽ താമസിക്കുന്നവർ ശാരീരികം അധ്വാനമില്ലല്ലോ. ദിസ് ഈസ് ഓൾസോ സായി എഡ്യൂക്കേഷൻ. വാർഡൻ സാർ പറഞ്ഞതാണ്, ക്ലാസ് റൂമിൽ ഒതുങ്ങുന്ന അല്ല സായി എഡ്യൂക്കേഷൻ, ഒരു BCOMലോ MBAലോ ഒതുങ്ങുന്നല്ല. അതൊരു വശം, അത് വേണം വേണ്ടെന്നല്ല. അദ്ദേഹം പറഞ്ഞു 3 Dകളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. 3 D എന്ന് പറഞ്ഞാൽ 1 D ഡിസീസാണ്, രോഗം. വേറൊരു D ഡിഫീറ്റ് ആണ്, പരാജയം. 3D ഡെത്താണ്. ഈ 3 Dസി കൂടെ കടന്നു പോകാത്ത ഒരാൾ ഉണ്ടാവില്ല മനുഷ്യജീവിതം എടുത്താൽ. ഈ ശരീരം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആരായാലും എപ്പോഴെങ്കിലും രോഗം വരാത്ത ഒരാളും ഉണ്ടാവില്ല, ഒരു പനിയെങ്കിലും വരാതെ മരിച്ചു ഒരാളും ഉണ്ടാവില്ല. അപ്പൊ ഡിസീസ് കോമൺ. 2 ഡിഫീറ്റ്, എവിടെങ്കിലുമൊക്കെ തോൽവി പറ്റിയവരല്ലേ നമ്മളല്ല? എവിടെങ്കിലുമൊക്കെ വീണ് മുറിയാത്ത ആരുണ്ട് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതിൽ? ഞാൻ മുറിയാൻ ഉദ്ദേശിച്ച കൈകാലുമല്ല, മനസ്സൊന്ന് മുറിയാത്ത നമ്മളൊക്കെ തന്നെ ഇവിടെ ഇരിക്കുമ്പോൾ ഒരുപാട് മുറിവുകൾ മനസ്സിൽ താലോലിച്ചിട്ടാണ് നമ്മൾ ഇരിക്കുക. മറക്കാൻ ശ്രമിക്കുന്ന പക്ഷെ മറക്കാനാവാത്ത ഒരുപാട് മുറിവുകളുടെ ഒരു സഞ്ചിയും തൂക്കിയല്ലേ നമ്മളൊക്കെ നടക്കുന്നത്, ചുമലിൽ ജീവിതഭാരം എന്ന് പണ്ട് വയലാറ് പാടിയ പോലെ. തീർച്ചയായിട്ടും. അപ്പൊ ഡിഫീറ്റ് കോമൺ ആണ്, ഡിസീസ് കോമൺ ആണ്, ഡെത്തും കോമൺ ആണ്, ജനിച്ചിട്ടുണ്ടോ മരണമുണ്ട്. ഈ 3 Dസും ഇതിന് മുകളിലേക്ക് എങ്ങനെ പോവാം? ഈ രോഗമുള്ള ശരീരം വെച്ചുകൊണ്ട് തന്നെ നമുക്കെങ്ങനെ ചിരിക്കാം, അയൽക്കാരന് സഹായം എത്തിക്കാം? ഞാൻ രോഗിയാന്ന് പറഞ്ഞിരിക്കാതെ എങ്ങനെ ഒരാൾക്ക് അയൽക്കാരനെ സഹായിക്കാം? തോൽവി വന്നാലും താഴെ കിടക്കാതെ എണീറ്റ് നിന്ന് ഞാൻ ഒന്നുകൂടെ ജീവിതത്തിനുമായിട്ട് കുസ്തി പിടിക്കട്ടെ, ഞാൻ ജയിക്കും. പ്രത്യേകിച്ച് ചെറുപ്പക്കാരോട് നമ്മൾ എപ്പോഴും പറയുന്ന, ഒരിക്കൽ തോൽവി വന്നു അല്ലെങ്കിൽ 2 തോൽവി വന്നു, റോബർട്ട് ബ്രൂസിന്റെ ആ തത്വം ഉണ്ടല്ലോ, നമ്മൾ തോക്കാറൊന്ന് എണീറ്റ് നിന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുള്ള പ്രസിദ്ധമായ വാക്കൊന്ന് ഓർക്കുക, വീഴുന്നത് പാപമല്ല, വീഴുന്നത് പാപമല്ല, വീണ് പോയേക്കാം. വീണെടുത്ത് കിടക്കുന്നത്, എണീക്കാൻ ശ്രമിക്കാതിരിക്കുന്ന പാപമാണ്. ടു ഫാൾ ഡൗൺ ഈസ് നോട്ട് എ സിൻ, ബട്ട് നോട്ട് അറ്റംപ്റ്റിംഗ് ടു ഗെറ്റ് അപ്പ് ഇറ്റ്സ് എ കാർഡിനൽ സിൻ. അതൊരു വലിയ പാപം തന്നെയാണ്. വീഴുന്നത് പാപമല്ല, ആരാ വീഴാത്തത്? സെന്റ് അഗസ്റ്റിൻ ആണെന്ന് പറഞ്ഞിട്ടില്ലേ, എവരി സിന്നർ ഹാസ് എ ഫ്യൂച്ചർ ആൻഡ് എവരി സെയിൻ ഹാഡ് എ പാസ്റ്റ്. ഡിഫീറ്റ് എന്നുള്ള വാക്കിന്റെ ദുസ്വാദ് കൈപ്പറിയാത്ത ഒരാളും നമ്മളില്ല. ഡെത്തും കോമൺ ആണ്, അതാണ് സ്വാമി പറയുന്നത്. ഒരിക്കലും മരണത്തിനെ പേടിക്കരുത്. 2 കാരണങ്ങളുണ്ട്. 1, പേടിച്ചിട്ടൊരു കാര്യമില്ല, ഈ മരണം വരിക തന്നെ ചെയ്യും, പിന്നെ എന്തിനു പേടിക്കണം? 2, ബി പ്രിപ്പയർഡ് ഓൾവേസ്, ബി പ്രിപ്പയർഡ് ഓൾവേസ്. എപ്പോഴാണോ മരണം വന്നിട്ട് വരൂ എന്ന് പറഞ്ഞ് നമ്മുടെ കൈപിടിക്കാൻ വന്നിരിക്കുന്നത്, റെഡിയാണ് ഞാൻ എന്ന് പറയത്തക്കോണം നമ്മുടെ ലഗേജൊക്കെ റെഡിയാക്കി വെച്ചേക്കണം. ശ്രീമാൻ എൻ കസ്തൂരി, ഭഗവാന്റെ ബയോഗ്രാഫർ, വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞു, മേനൻ നിങ്ങളൊക്കെ ഇപ്പം എന്നെ പുകഴ്ത്തും, ഞാൻ സ്വാമിയുടെ ബയോഗ്രാഫറാണ്, ഞാൻ പുസ്തകങ്ങൾ ഒരുപാട് എഴുതിയിട്ടുണ്ട്, ഞാൻ ഹരിദ്വാര് മുതൽ കന്യാകുമാരി വരെ ഭഗവാനിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്, എന്റെ അനുഭവങ്ങൾ പറഞ്ഞാൽ തീരെയില്ല. ഇതൊക്കെ ശരി, പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഞാൻ എന്റെ പെട്ടി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്, പെട്ടി പാക്കേജ് വെച്ചിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, അപ്പൊ ഞങ്ങൾ എന്താ സ്വാമി, എന്താ അങ്ങനെ പറയുന്നത് സ്വാമി, പെട്ടി പാക്ക് വെച്ച് എന്താ യാത്ര വല്ലതും ഉണ്ടോ? അദ്ദേഹം പറഞ്ഞു, അല്ല, എന്നാണോ ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറയുന്നത്? ഞാൻ അങ്ങയോട് ഇറങ്ങിപ്പോകാൻ ഭഗവാൻ പറയൂ? അതെ. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ല, നിങ്ങൾക്ക് തെറ്റി, അവിടുന്ന് ഈശ്വരനാണ്, തെറ്റുകളൊന്നും അവിടുന്ന് ക്ഷമിക്കില്ല, അല്ലെങ്കിൽ ഒരുപാട് ക്ഷമിക്കും അവിടുന്ന്, എങ്കിലും ആ തെറ്റുതിരുത്തലിന്റെ ഭാഗമായിട്ട് തന്നെ എന്നോടൊന്ന് മാറി നിൽക്കൂ എന്ന് പറഞ്ഞാൽ ഞാൻ പോകാൻ റെഡിയാവണ്ടേ? ചിലപ്പോൾ ലഗേജിന് പാക്ക് ചെയ്യാനുള്ള സമയം പോലും കുട്ടി എനിക്ക് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ഐ എം കീപ്പിംഗ് മൈ ലഗേജ് ഓൾവേസ് പിക്ക് ആൻഡ് സ്പാൻ, റെഡി ടു ബി പിക്ഡ് അപ് അറ്റ് എ മോമെന്റ്, ഇൻ എ മോമെന്റ്. അതൊരു വലിയ പ്രസ്താവനയാണ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം.

0: ഓം ശ്രീ സായിറാം. ഭഗവാൻ ശ്രീ സത്യസായിബാബയുടെ അമൃതവാണിയിൽ നിന്നും. ആർക്കാണോ എല്ലാ സദ്ഗുണങ്ങളും ഇല്ലാത്തത്, തീർച്ചയായും അയാൾ ഒരു ഗുരുവല്ല. ഒരാൾ താഴ്മയുള്ളവനല്ലെങ്കിൽ എങ്ങനെയാണ് അയാളെ ഉയർത്തുവാൻ സാധിക്കുക? വിദ്യാഭ്യാസം നല്ല ശീലങ്ങളെയും നല്ല ചിന്തകളെയും ഈശ്വരനിലും സത്യത്തിലും ദൃഢവിശ്വാസത്തെയും വളർത്തുന്നു. അച്ചടക്കബോധത്തിനും കടമയോടും ഭക്തിയും ഉണ്ടാക്കുന്നു. യഥാർത്ഥ ഗുരു ഇവയെല്ലാം പഠിപ്പിക്കുന്ന ആളാണ്. യഥാർത്ഥ ശിഷ്യൻ ഇവയെല്ലാം പഠിക്കുന്ന ആളുമാണ്. എല്ലാ രാജ്യത്തിനും അവ എവിടെയുള്ളതായാലും അതിന്റെ പുരോഗമനം എത്രയായാലും മൂന്ന് കാര്യങ്ങൾ ആവശ്യമുണ്ട്: നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള വിഭവശേഷി, രാജ്യത്തെ സംരക്ഷിക്കുവാനുള്ള ശക്തി കേന്ദ്രം, വിദ്യാഭ്യാസ സമ്പ്രദായം. ഈ മൂന്ന് പ്രസ്ഥാനങ്ങളും ഐക്യത്തോടുകൂടി പ്രവർത്തിച്ചാൽ മാത്രമേ രാജ്യത്തിന് ഐശ്വര്യവും സമാധാനവും ഉണ്ടാവുകയുള്ളൂ. ഇവ മൂന്നും ഒരു മുക്കാലിയുടെ കാലുകൾ പോലെയാണ്. ഏതെങ്കിലും ഒരു കാൽ ബലഹീനമായാൽ മറ്റു രണ്ട് കാലുകൾ ഉള്ളതുകൊണ്ടും വലിയ പ്രയോജനമില്ല. ഉത്പാദനം വർദ്ധിച്ചിരിക്കുമ്പോൾ അതിനെ മറ്റുള്ളവർ കൊള്ളയടിക്കാതിരിക്കുവാൻ സുരക്ഷാസേനയുടെ ആവശ്യമുണ്ട്. ഈ സുരക്ഷാസേനകൾ വളരെയധികം ശക്തി നേടുമ്പോൾ അവർ രാജ്യത്തിന്റെ താൽപര്യങ്ങൾക്ക് എതിരായി മാറുന്നു. അപ്പോൾ ഉത്പാദനവും അതോടൊപ്പം രാജ്യവും നശിക്കുന്നു. അതുപോലെ തന്നെ വിദ്യാഭ്യാസ സമ്പ്രദായം തെറ്റായ മാർഗം സ്വീകരിക്കുകയാണെങ്കിൽ ഉത്പാദനവും സുരക്ഷയും തൃപ്തികരമാണെങ്കിൽ പോലും രാജ്യം ബലഹീനമാകുന്നു. രാജ്യത്തിന്റെ ഉത്പാദനശേഷിയും സുരക്ഷാ സംവിധാനവും വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ആശ്രയിച്ചിരിക്കുന്നു. പക്ഷേ ഒരു മുക്കാലി എന്നാൽ വെറും മൂന്ന് കാലുകൾ മാത്രമല്ല. മൂന്ന് കാലിൽ എങ്ങനെയാണ് ഒരാൾക്കിരിക്കുവാൻ കഴിയുക? ഈ കാലുകൾക്ക് മുകളിൽ ഒരു പലകയുണ്ടായിരിക്കണം, പ്രേമത്തിന്റെ പലക. അതായത് സ്വരാജ്യ സ്നേഹം. രാജ്യം എന്ന് പറഞ്ഞാൽ ഭൂപടത്തിൽ കാണുന്ന ഒരു ഭാഗമല്ല, ഭൂപ്രദേശത്തെയും അതിൽ വസിക്കുന്ന മനുഷ്യരെയും ചേർത്താണ് രാജ്യം എന്ന് പറയുന്നത്. സ്നേഹം എന്ന് പറഞ്ഞാൽ അതിൽ വസിക്കുന്ന ആളുകൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തിന്റെ രീതിയാണ്. ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ളവർക്കും ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കും ഇക്കാലത്ത് സ്വരാജ്യ സ്നേഹം വളരെ കുറവായി കാണുന്നു. അതിന്റെ ഫലമായി വിദ്യാഭ്യാസ സമ്പ്രദായം ദുരുപയോഗപ്പെടുത്തുന്നു. അതിനുവേണ്ടി ചിലവഴിക്കുന്ന കോടിക്കണക്കിന് രൂപ പാഴായിപ്പോകുന്നു. വിദ്യാഭ്യാസം മറ്റു രണ്ട് സ്ഥാപനങ്ങളെയും ബാധിക്കും എന്നുള്ളതുകൊണ്ട് ഉത്പാദനം, സുരക്ഷ, അവയ്ക്കുവേണ്ടി ചിലവഴിക്കുന്ന പണം കൊണ്ടും ശരിയായ ഫലം കിട്ടുന്നില്ല. വളരെയധികം കാര്യങ്ങൾ പഠിച്ചുവെന്നുള്ളത് വിദ്യാഭ്യാസമാണെന്ന് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഇത് ശരിയല്ല. വിദ്യാഭ്യാസം മനസ്സിന്റെ വാതിലുകൾ തുറക്കാൻ സഹായിക്കുന്നതായിരിക്കണം. പലരും ശാസ്ത്രത്തെ ഒരു വലിയ നേട്ടമായി വർണ്ണിച്ചിരിക്കുന്നു. പക്ഷേ മനുഷ്യവർഗത്തിന് ശാസ്ത്രം പുരോഗമനത്തിനുവേണ്ടിയുള്ള കുറച്ച് അവസരങ്ങൾ നൽകുന്നു. അത്രമാത്രം. നാം ഭാവന ചെയ്യുന്നതുപോലെ അത്രമാത്രം ശക്തിയുള്ളതല്ല ശാസ്ത്രം. ദുഷിച്ച ചിന്താഗതിയുള്ളവരുടെ കയ്യിൽ ശാസ്ത്രം ലഭിച്ചാൽ അത് ലോകത്തെ നശിപ്പിക്കും. സമർത്ഥരായ തസ്കരന്മാർക്കു പോലും വളരെ ബുദ്ധിസാമർഥ്യം ഉള്ളതായി കാണാറുണ്ട്. അതുപോലെ തന്നെ ദുഷ്ടചിന്തകളുള്ളവരുടെ കയ്യിൽ ശാസ്ത്രത്തെപ്പറ്റിയുള്ള ജ്ഞാനം ലഭിച്ചാൽ അത് ലോകം നശിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കും. ഒരാൾക്ക് സ്വർഗത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ അയാൾ നിഷ്കളങ്കനായ ഒരു കുഞ്ഞായി മാറേണ്ടി വരും. ഇത് സത്യമാണ്. ശാസ്ത്രമാകുന്ന സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ മനുഷ്യൻ വിനയവാനും നിസ്വാർത്ഥനും ആകേണ്ടി വരും. ആദ്യം പറഞ്ഞതുപോലെ ഇതും സത്യമാണ്. ഇക്കാലത്ത് മനുഷ്യരിൽ അഹന്തയും സ്വാർത്ഥതയും അസൂയയും വളർത്തിച്ചുവരുന്നു. അതിന്റെ ഫലമായി മനുഷ്യവർഗം ചെകുത്താന്റെ രാജ്യത്ത് അലഞ്ഞുതിരിയുകയാണ്. കുറെ ശാസ്ത്രജ്ഞാനം സമ്പാദിക്കുക മാത്രമല്ല വിദ്യാഭ്യാസമെന്ന വാക്കിന്റെ അർത്ഥം. വിദ്യാഭ്യാസമുള്ളവർ വീരസാഹസകർമ്മങ്ങൾ ചെയ്യണം. എന്തു ജോലികൾ ഏതു തരത്തിൽ ഭംഗിയായി ചെയ്യാം എന്ന് വിദ്യാഭ്യാസം മനുഷ്യനെ പഠിപ്പിക്കുന്നു. മറ്റുള്ളവരുമായിട്ട് സഹോദര ബന്ധത്തോടുകൂടി ജീവിക്കുവാൻ വിദ്യാഭ്യാസം മനുഷ്യനെ തയ്യാറാക്കണം. ശരിയായ സൌന്ദര്യം ശരിയായ വിദ്യാഭ്യാസത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിദ്യ മറഞ്ഞിരിക്കുന്ന ഒരു നിധിയാണ്. നമ്മൾ വിദേശത്തായാലും നമ്മുടെ ഒപ്പം നിന്ന് ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിനെ പോലെ അത് നമ്മെ രക്ഷിക്കുന്നു. ഭാരതത്തിൽ ഇപ്പോൾ നിലവിലിരിക്കുന്ന വിദ്യാഭ്യാസം ഇവിടുത്തെ ജനങ്ങളുടെ പുരോഗതിയെ വിപരീതമായി ബാധിക്കുന്നതാണ്. വിദ്യാർത്ഥികളുടെ കയ്യിൽ മണ്ണുപറ്റാതെ ജീവിക്കാൻ പഠിപ്പിക്കുകയാണ് ഈ വിദ്യാഭ്യാസം. മനുഷ്യനിലുള്ള മനുഷ്യത്വത്തെ ഇത് അവഗണിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. വിദ്യാഭ്യാസം മനുഷ്യ ഹൃദയങ്ങളെ വിശാലമാക്കണം. അവനിൽ ഒഴിഞ്ഞുകിടക്കുന്ന കഴിവുകളെയും വൈദഗ്ധ്യങ്ങളെയും ബുദ്ധിയെയും അത് വെളിച്ചത്തു കൊണ്ടുവരണം. കഠിനമായി അധ്വാനിക്കുവാൻ അത് പ്രചോദനം നൽകണം. ഇതെല്ലാം നേടിയില്ലെങ്കിൽ മനുഷ്യനിൽ വിദ്യാഭ്യാസം എങ്ങനെയാണ് ശോഭിക്കുക? ഗാന്ധിജി ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, സ്വഭാവശുദ്ധിയില്ലാത്ത വിദ്യാഭ്യാസം ഭയങ്കരമായ ആപത്താണ്. ഇക്കാലത്ത് എല്ലാവർക്കും അറിവുണ്ട്, പക്ഷേ അതിന്റെ കൂടെ സ്വഭാവശുദ്ധി വളരെ കുറച്ച് മാത്രമേ കാണാനുള്ളൂ. പരിശീലനം വിദ്യയെ അഭിവൃദ്ധിപ്പെടും. അനുഭവജ്ഞാനമാണ് ഗുരു, പക്ഷേ അദ്ദേഹത്തെ ഒരിടത്തും കാണുവാനില്ല. വിദ്യാലയങ്ങളിലെ പഠിത്തത്തോടുകൂടി അധ്യാപനം അവസാനിക്കുന്നു, പക്ഷേ ജീവിതം അവസാനിക്കുമ്പോൾ മാത്രമേ അധ്യയനം അവസാനിക്കുന്നുള്ളൂ. വിദ്യ എന്ന വാക്കിന് സ്കൂളുകളിലോ കോളേജുകളിലോ പോകുന്നുവെന്ന് അർത്ഥമില്ല. പുസ്തകങ്ങൾ പഠിച്ചതുകൊണ്ടോ ഏതെങ്കിലും വിഷയങ്ങളിൽ മാസ്റ്റർ ബിരുദം നേടിയതുകൊണ്ടോ ഒരാൾക്ക് വിദ്യാഭ്യാസം ലഭിച്ചു എന്ന് പറയുവാനാവില്ല. ആഹാരത്തിനു വേണ്ടിയല്ലാതെ ആദർശത്തിനുവേണ്ടി ജീവിക്കുക, അതാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. കഠിനമായി പ്രവർത്തിക്കുന്നതുകൊണ്ടും സമൂഹത്തെ ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുവരുന്നതുകൊണ്ടും മാത്രമാണ് മനുഷ്യത്വം എന്ന പുഷ്പം വികസിക്കുന്നത്. സ്വഭാവശുദ്ധിയില്ലാത്ത മനുഷ്യൻ എല്ലാ പ്രലോഭനങ്ങൾക്കും ഇരയായിത്തീരും. അവൻ നൂൽ പൊട്ടിയ ഒരു പട്ടം ആണ്, ഒരു കള്ളനാണയമാണ്. ആർക്കും അവനെക്കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല. ശരിയായ രീതിയിൽ ശ്രേഷ്ഠമായ മനുഷ്യത്വം വികസിക്കുവാൻ ആത്മീയ സാധന ചെയ്യുകയും അങ്ങനെ ചെയ്യുവാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും വേണം. ഇക്കാലത്ത് വിദ്യാഭ്യാസം പൂർണ്ണമായും ഭൌതികമാണ്. ഗവർണർ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഇങ്ങനെയൊരു ഉദ്ധരണി പറയുകയുണ്ടായി, സാവിദ്യായ വിമുക്തയെ, വിദ്യാഭ്യാസം നമുക്ക് മോചനം തരുന്നു. നമ്മുടെ കെട്ടുപാടുകളെപ്പറ്റിയും കഷ്ടതകളെപ്പറ്റിയും നമ്മുടെ ജീവിതത്തിലെ ഇരുണ്ട വശങ്ങളെപ്പറ്റിയും നമ്മ ബോധവൽക്കരിക്കുന്നു. ഉപനിഷത്തുകൾ നമ്മോടിങ്ങനെ പറയുന്നു, ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധിത, ഉണരൂ എഴുന്നേൽക്കൂ, ഗുരുവിനെ സമീപിച്ച് വിദ്യ നേടൂ. ഇക്കാലത്ത് വിദ്യാഭ്യാസം യാന്ത്രികമായി തീർന്നിരിക്കുന്നു. അന്വേഷണത്തിലുള്ള വ്യഗ്രത അപ്രത്യക്ഷമായി കഴിഞ്ഞു. സത്യം കണ്ടുപിടിക്കുവാൻ അത് മാത്രമേ മാർഗമുള്ളൂ. ഇതിനുവേണ്ടി യുവാക്കൾ ജ്ഞാനം സമ്പാദിക്കുവാൻ പൂർണമായും ആഗ്രഹമുള്ളവരായി തീരണം. ആ ജ്ഞാനത്തിൽ കൂടി അവൻ പ്രകാശം പരത്തും. ആ വിജയം മറ്റൊരു വിജയത്തെ ഉണ്ടാക്കുന്നു. ഉയർന്ന തലത്തിലുള്ള വിജയം നിശ്ചിതമാക്കുവാൻ ആദ്യത്തെ വിജയം അവനെ പ്രേരിപ്പിക്കുന്നു. എല്ലാ തരത്തിലുമുള്ള കഷ്ടപ്പാടുകളെയും അതിജീവിച്ച് ജീവിതത്തിൽ വിജയം നേടിയ മഹാന്മാരെപ്പറ്റി വിദ്യാർത്ഥികൾ കൂടുതലായി പഠിക്കണം. ഈ ഉദാഹരണങ്ങൾ ധീരന്മാരെ വാർത്തെടുക്കുവാൻ സഹായിക്കും. ഇക്കാര്യത്തിൽ, അതായത് ഉയർന്ന ആദർശങ്ങളിൽ ജീവിക്കുവാൻ ശ്രമിക്കുമ്പോൾ പരാജയം സംഭവിക്കുകയാണെങ്കിൽ പോലും അത് പ്രശംസനീയമാണ്. ഒരു കടുവയെ കൂട്ടിലാക്കുവാൻ ശ്രമിക്കുമ്പോൾ നാം പരാജയപ്പെട്ടാലും അത് മുടന്തനായ ഒരു കുറുക്കനെ കൊല്ലാൻ കഴിയുന്നതിലും എത്രയോ ശ്രേഷ്ഠമാണ്. ഇങ്ങനെ ഒരു തെലുങ്ക് പഴമൊഴിയുണ്ട്. പക്ഷേ നമ്മുടെ ആദർശങ്ങൾ ഉയർന്നതായിരിക്കട്ടെ, വിജയത്തിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കുക.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം. ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്റെ ഭാഗമായി ലോകമെമ്പാടും ബാലവികാസ് പ്രവർത്തിച്ചു വരുന്നു. ബാലവികാസ്.

0: സായിരാം ആന്റി.
1: സായിരാം കുട്ടികളെ, കഴിഞ്ഞ തവണ നാം വാമനാവതാരത്തെ കുറിച്ചാണല്ലോ പറഞ്ഞത്.
2: ഇന്നെന്താ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്?
1: ഇന്ന് ഒരു കഥ പറയാം, എന്നിട്ട് അടുത്ത അവതാരത്തിലേക്ക് പോകാം.
0: എന്തിനെ കുറിച്ചുള്ള കഥയാ ആന്റി?
1: ഈശ്വരനെ കുറിച്ച് തന്നെ, അദ്ദേഹത്തിന്റെ മഹത്വം വിളിച്ചോതുന്ന കഥ.
3: ഞങ്ങൾ റെഡി.
1: സദാസഞ്ചാരിയായ നാരദൻ ഒരിക്കൽ വൈകുണ്ഠത്തിലെത്തി. മഹാവിഷ്ണു നാരദനെ ഭക്തന്റെ മഹാത്മ്യത്തെക്കുറിച്ച് അറിയുവാനായി ചോദിച്ചു. നാരദരെ, അങ്ങ് നിസ്സംഗനാണ്. ത്രിലോകങ്ങളിലും എന്റെ നാമം പാടി ആനന്ദിച്ച് സദാ സഞ്ചരിക്കുന്നു. എന്റെ സൃഷ്ടിയുടെ രഹസ്യം മനസ്സിലാക്കുവാൻ അങ്ങ് ശ്രമിച്ചിട്ടുണ്ടോ? ഞാൻ പഞ്ചഭൂതങ്ങളെ സൃഷ്ടിച്ചു.
4: പഞ്ചഭൂതങ്ങളോ? അതെന്താ?
1: ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, ഇവയെയാണ് നാം പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ നാം പിന്നീട് പഠിക്കുന്നതാണ്. ഈ പ്രപഞ്ചം മുഴുവൻ പഞ്ചഭൂതാത്മകം. ഭഗവാൻ നാരദരോട് ചോദിച്ചു, പഞ്ചഭൂതങ്ങളിൽ ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി താങ്കൾ കരുതുന്നത്?
4: അത് ഇത്തിരി ബുദ്ധിമുട്ടാണല്ലോ. നാരദർ എന്തു പറഞ്ഞു?
1: നാരദർ പറഞ്ഞു, ജലം. കാരണം ഭൂമിയുടെ നാലിലൊരു ഭാഗമേ കരയുള്ളൂ, ശേഷമുള്ളത് ജലം.
0: ശരിയാണല്ലോ. ഉത്തരം ശരിയായിരുന്നു ആന്റി.
1: ഭഗവാൻ ചോദിച്ചു, ആ ജലം അഗസ്ത്യർ ഒരൊറ്റ വലിക്ക് അകത്താക്കിയിട്ടുണ്ടല്ലോ, അപ്പോ?
4: അങ്ങനെയെങ്കിൽ അഗസ്ത്യർ തന്നെ വലുത് അല്ലേ?
1: നാരദരും അത് തന്നെ പറഞ്ഞു. പക്ഷേ അഗസ്ത്യർ ആകാശത്ത് ചെറിയൊരു നക്ഷത്രമല്ലേ?
3: അപ്പോൾ ആകാശം തന്നെ വലുത്.
1: മഹാവിഷ്ണു പറഞ്ഞു, ശരി തന്നെ, ആകാശം വലിയതു തന്നെ. പക്ഷേ വാമനാവതാരത്തിൽ ഭഗവാൻ ബലിചക്രവർത്തിയോട് 3 അടി മണ്ണിരന്നു, ബലി നൽകി. എന്നിട്ടെന്താ ഉണ്ടായത്?
4: വാമനമൂർത്തി 2 പാദം കൊണ്ട് ഭൂമിയും ആകാശവും അളന്നു. 3-ാമത്തെ പാദം വെക്കുവാൻ സ്ഥലമുണ്ടായിരുന്നില്ല. മഹാബലി സ്വന്തം ശിരസ് കാണിച്ചു കൊടുത്തു.
1: അതെ, ഇതു കേട്ട് നാരദർ പറഞ്ഞു, സംശയമില്ല, ഭഗവാൻ തന്നെ വലുത്. 2 അടി കൊണ്ട് ഇത്രയും അളന്നു തീർത്ത ഭഗവാന്റെ രൂപം എന്തായിരിക്കും?
0: അപ്പോൾ ഏറ്റവും വലുത് ഭഗവാൻ.
1: വൈകുണ്ഠപതി ചോദിച്ചു, പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചു നിൽക്കുന്ന ഭഗവാൻ ഭക്തഹൃദയത്തിൽ വസിക്കുന്നു, അപ്പോഴോ ഭക്തനോ വലുത് ഭഗവാനോ? നാരദർ പറഞ്ഞു, തീർച്ചയായും ഭഗവാൻ വസിക്കുന്ന ഭക്തന്റെ ഹൃദയം തന്നെ ഏറ്റവും വലുത്.
4: ഹോ, എത്ര ഈസി ആയിട്ട് മനസ്സിലാക്കി തന്നു അല്ലേ?
1: ഭക്തഹൃദയത്തെക്കാൾ വലുതായി ഒന്നുമില്ല. അനന്തനായ ഭഗവാൻ അതിസൂക്ഷ്മരൂപത്തിൽ ഭക്തഹൃദയത്തിൽ വസിക്കുന്നു.
4: എത്ര വലിയവനാണ് ഭക്തൻ അല്ലേ?
1: വലിയവൻ നാരായണനിൽ നരനെ കാണുന്നു, നല്ലയാൾ നരനിൽ നാരായണനെ കാണുന്നു, മാനവരിൽ മാധവനെ കാണുന്നു.
0: സ്വാമി പറയാറില്ലേ, മാനവസേവ മാധവ സേവ എന്ന്?
1: അതെ.
4: ആന്റി, കഴിഞ്ഞ ക്ലാസ്സിന് ശേഷം വീട്ടിലെത്തി അമ്മയോടെല്ലാം പറഞ്ഞുകൊടുത്തു. അപ്പോൾ അമ്മ ഇത്തവണത്തെ സനാതന സാരഥിയിൽ സ്വാമിയുടെ ഓണ സന്ദേശം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കാണിച്ചു തന്നു.
1: എന്നിട്ട് അത് വായിച്ചില്ലേ?
4: ഞാനത് കുറച്ചെഴുതി കൊണ്ടുവന്നിട്ടുണ്ട്, എല്ലാവരെയും കേൾപ്പിക്കാനായിട്ട് വായിക്കട്ടെ?
1: തീർച്ചയായും, സന്തോഷമേയുള്ളൂ.
4: പ്രേമസ്വരൂപരെ, കേരളത്തിലെ പ്രിയ ഭക്തജനങ്ങളെ, പുരാതന കാലത്ത് ബലിചക്രവർത്തി കേരളം ഭരിച്ചിരുന്നു. അദ്ദേഹം പ്രജകളെ കുടുംബാംഗങ്ങളെ പോലെ കരുതുകയും അവരുടെ സുഖപ്രദവും സന്തോഷകരവുമായ ജീവിതത്തിന് ഉതകുന്ന പലവിധ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. ജനങ്ങളുടെ ഇടയിൽ പരിശുദ്ധ വികാരങ്ങൾ ഉളവാക്കാനും അവ വളർന്ന് വികസിക്കാനുള്ള ചുറ്റുപാടുകൾ ഉണ്ടാക്കാനും അദ്ദേഹം ശ്രമിച്ചു.
5: സർവവ്യാപിയായ ജഗദീശ്വരൻ വാമനനായി അവതാരമെടുത്ത നാടാണ് കേരളം. വാമനൻ ഒരു സ്ഥലത്ത് അവതരിച്ചാലും എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു. കേരളഭൂമി ഈശ്വരന്റെ വരദാനമാണ്. ഇന്നും കേരള ജനത ശ്രേഷ്ഠമായ ബലിചക്രവർത്തിയുടെ ആജ്ഞകളെ അനുസരിക്കുന്നു. അതു കാരണമാണ് ആ സംസ്ഥാനം പല രീതികളിൽ വികാസം പ്രാപിച്ചിട്ടുള്ളത്. കേരള ജനതയ്ക്ക് ഒരു സന്തുഷ്ട ജീവിതം സാധ്യമാണ്.
4: തീർച്ചയായും കലിയുഗത്തിന്റെ സ്വാധീനം മൂലം ജനങ്ങളുടെ അഭിലാഷങ്ങൾക്കും ജീവിത രീതികൾക്കും മാറ്റം വരുന്നുണ്ട്. പക്ഷേ അവരുടെ ഹൃദയത്തിന്റെ കാതലും വികാരങ്ങളും അതേപടി തന്നെ മാറ്റമില്ലാതിരിക്കുന്നു. അവർ ഇപ്പോഴും വേദങ്ങളിലെ കൽപ്പന അനുസരിക്കുന്നു. സത്യം വദ ധർമ്മം ചര.
5: കേരളത്തിൽ ഈശ്വരഭക്തി ഇപ്പോഴും നിലവിലുണ്ട്. അവർ പാപത്തെ ഭയക്കുന്നു. ഈശ്വരഭക്തിയുള്ളവർക്ക് സ്വാഭാവികമായി പാപഭീതിയും ഉണ്ടാകുന്നു. ദൈവപ്രീതി, പാപഭീതി, സംഘനീതി എന്നീ മൂന്ന് തത്വങ്ങൾ വളരെ കൃത്യമായി കേരള ജനത പാലിക്കുന്നു. ഓണം മതപരമായ ആവശ്യത്തോടും ഭക്തിയോടും ആഘോഷിച്ചത് കൊണ്ട് മാത്രമായില്ല, നിങ്ങൾ ശ്രേഷ്ഠനായ ബലിചക്രവർത്തിയുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ജീവിക്കണം.
4: ഓണാഘോഷങ്ങളുടെ ശരിയായ തത്വം ഉൾക്കൊണ്ട് ശുദ്ധവും സ്നേഹപൂർണവുമായ ഹൃദയത്തോടെയാണ് വിഭവങ്ങൾ പാചകം ചെയ്യുന്നതും വിളമ്പുന്നതും. ഈശ്വരൻ പ്രത്യക്ഷമാകുന്നതിനു വേണ്ടി അവർ തങ്ങളുടെ വീടുകൾ വൃത്തിയാക്കി പവിത്രമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. കേരളീയർ വീടുകളെ ക്ഷേത്രങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്.
5: ബലിചക്രവർത്തിയുടെ ശാസനകൾ ഓർമ്മിക്കാനും അതനുസരിച്ച് സ്നേഹത്തിലും സേവനത്തിലും അധിഷ്ഠിതമായ ജീവിതം നയിക്കാനും കേരള ജനത അനുഷ്ഠിക്കുന്ന തപസ്സാണ് ഓണം. സന്മാർഗബോധം, വിനയം, അനുസരണശീലം എന്നീ ഗുണങ്ങൾ നിങ്ങൾ പുഷ്ടിപ്പെടുത്തണം. വാസ്തവത്തിൽ ഇതായിരുന്നു ബലിചക്രവർത്തി തന്റെ പ്രജകൾക്ക് നൽകിയ സന്ദേശം. നിങ്ങൾക്ക് ഈ ഗുണങ്ങൾ ഹൃദയത്തിൽ നട്ട് വളർത്തി പരിപോഷിപ്പിക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ ജീവിതം പവിത്രമാക്കപ്പെടും.
1: വെരി ഗുഡ്, നല്ല കാര്യമാണ് ചെയ്തത്. സ്വാമിയുടെ പ്രഭാഷണങ്ങൾ വായിച്ച് എല്ലാവരുമായി പങ്കിടണം. ഭഗവാന്റെ അടുത്ത അവതാരമായ പരശുരാമാവതാരവും കേരളത്തിൽ തന്നെ.
0: പരശുരാമൻ മഴുവറിഞ്ഞിട്ടല്ലേ കേരളമുണ്ടായത്?
1: അതെ, ജമദഗ്നി മഹർഷിയുടെയും രേണുകയുടെയും ഇളയ മകനാണ് ഭാർഗവരാമൻ അഥവാ പരശുരാമൻ. ഭഗവാന്റെ മുഖ്യ ആയുധം ഏതായിരിക്കുമെന്ന് അറിയാമോ?
3: മഴുവാണോ?
1: അതെ, പരശു, അതായത് മഴു.
2: അതാണോ പരശുരാമൻ എന്ന പേര് വന്നത്?
1: അതെ, ജമദഗ്നി മഹർഷിക്ക് കാമധേനു എന്ന ഒരു പശു ഉണ്ടായിരുന്നു. എന്ത് വേണമെങ്കിലും പശുവിനോട് പറഞ്ഞാൽ മതി, എല്ലാം കിട്ടും.
3: ഹായ്, ഒന്ന് കണ്ടിരുന്നെങ്കിൽ കുറച്ച് ഐസ്ക്രീം ചോദിക്കായിരുന്നു.
1: ഹേഹയ രാജ്യത്തെ കാർത്തിവീരാർജുനൻ എന്ന രാജാവ് നായാട്ടിനായി കാട്ടിലെത്തി. മഹർഷി രാജാവിനെ വേണ്ട പോലെ സൽക്കരിച്ചു.
0: കാമധേനുവിന്റെ സഹായത്തോടെ അല്ലേ?
1: പക്ഷേ പോകുമ്പോ രാജാവിന് ദുർബുദ്ധി, ആഗ്രഹം തോന്നി. കാമധേനുവിനെ ഭടന്മാരെ വിട്ട് അപഹരിച്ചു. ഈ വാർത്തയറിഞ്ഞ് ഭഗവാന്റെ അവതാരമായ പരശുരാമൻ മഴുവെടുത്ത് പുറപ്പെട്ടു. യുദ്ധത്തിൽ രാജാവിനെയും വധിച്ചു.
2: പരശുരാമൻ കുറച്ച് ദേശക്കാരനാണ് അല്ലേ?
1: ഇതിനിടെ ഒരു ദിവസം രേണുകാദേവി ഹോമത്തിനു വേണ്ട ജലമെടുക്കാനായി ഗംഗാതീരത്ത് ചെന്നു. അവിടെ ഒരു ഗന്ധർവൻ ജലക്രീഡ നടത്തുന്നത് കണ്ട് അവിടെ നിന്നുപോയി.
0: വൈകിയതിന് ശിക്ഷ കിട്ടിയോ?
1: ജമദഗ്നി മുനി രേണുകയെ കൊല്ലാൻ പുത്രന്മാരിൽ ജ്യേഷ്ഠനോട് ആജ്ഞാപിച്ചു.
4: ഹോ, ഒന്ന് വൈകിയതിന് ഇത്ര കടുത്ത ശിക്ഷയോ?
1: പക്ഷേ ആരും തയ്യാറായില്ല. ഒടുവിൽ രാമൻ സമ്മതിച്ചു. അച്ഛന്റെ തപശക്തി രാമന് ശരിക്കും അറിയാമായിരുന്നു.
5: എന്നിട്ട് അമ്മയെ കൊന്നോ?
1: ഉവ്വ്, മുനിക്ക് സന്തോഷമായി. ഒരു വരം ചോദിച്ചുകൊള്ളാൻ പറഞ്ഞു. പരശുരാമൻ മാതാവിനെയും സഹോദരന്മാരെയും ജീവിപ്പിക്കണമെന്നും അവരെ വധിച്ച കാര്യം ഓർമ്മയുണ്ടാകാതിരിക്കണമെന്നും വരം ആവശ്യപ്പെട്ടു.
3: ഗ്രേറ്റ് ഐഡിയ.
1: അവർ ഉറങ്ങി എണീറ്റ പോലെ എഴുന്നേറ്റ് മുനിയുടെ പാദങ്ങളിൽ വണങ്ങി. പക്ഷേ രാജാവിന്റെ പുത്രന്മാർ പകരം വീട്ടാനായി ജമദഗ്നിയുടെ ആശ്രമത്തിൽ ഒരു ദിവസം പ്രവേശിച്ച് മഹർഷിയുടെ തലയറുത്തു. അമ്മയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ രാമൻ അച്ഛന്റെ ശരീരം സൂക്ഷിക്കാൻ ചേട്ടന്മാരെ ഏൽപ്പിച്ചു. കാർത്തവീര്യന്റെ പുത്രന്മാരെ മാത്രമല്ല ക്ഷത്രിയ വംശം മുഴുവൻ മുടിച്ചു. പിതാവിന്റെ ശിരസ് വീണ്ടെടുത്തു കൊണ്ടുവന്നു. സൂക്ഷിച്ചു വച്ചിരുന്ന ശരീരത്തോട് ചേർത്ത് വച്ച് ശ്രീഹരിയെ പൂജിച്ച് യജ്ഞം നടത്തി.
3: എന്നിട്ട് എന്തുണ്ടായി?
1: ജമദഗ്നി മഹർഷി ദിവ്യരൂപം ധരിച്ച് സപ്തർഷികളിൽ ഒരാളായി തീർന്നു. അടുത്ത അവതാരം ഏതാണ്?
2: അത് ശ്രീരാമനല്ലേ?
0: രാമാവതാരത്തെ കുറിച്ച് ആന്റി നല്ല പോലെ പറഞ്ഞു തന്നിട്ടുണ്ട്.
1: അതെ, നിങ്ങൾക്ക് രാമാവതാരം നന്നായി അറിയാം. പരശുരാമനായി ഭഗവാൻ അവതരിച്ചത് ദുഷ്ടന്മാരായ രാജാക്കന്മാരെ കൊണ്ട് ഭൂമിദേവിയുണ്ടായ സന്താപം തീർക്കാനാണ്.
5: രാമായണത്തിൽ പരശുരാമൻ പ്രത്യക്ഷപ്പെടുന്നുണ്ടല്ലോ.
1: ഉവ്വ്, എപ്പോഴാണെന്ന് ആർക്കെങ്കിലും പറയാമോ?
4: ഞാൻ പറയാം. സീതാസ്വയംവരം കഴിഞ്ഞു വരുമ്പോൾ.
1: അതെ, സീതാസ്വയംവരം കഴിഞ്ഞ് അയോധ്യയിലേക്ക് മടങ്ങുന്ന ശ്രീരാമനോട് എതിർത്തു. കയ്യിലുണ്ടായിരുന്ന ദിവ്യായുധം നൽകി. ശ്രീരാമന് താൻ അതുവരെ ആർജിച്ച തപശക്തിയെല്ലാം കൊടുത്തു. ആ ദിവ്യായുധം കയ്യിലെടുത്തപ്പോൾ ശ്രീരാമ ഭഗവാൻ സാക്ഷാൽ വിഷ്ണുദേവന്റെ ചൈതന്യത്താൽ തിളങ്ങിയത്ര. അതോടെ പരശുരാമന്റെ ശക്തി ക്ഷയിച്ചു. അദ്ദേഹം അവിടെ നിന്ന് ബദരിയിലേക്ക് യാത്രയായി തന്റെ അവതാരോദ്ദേശം മുഴുവനാക്കുകയും ചെയ്തു.
5: രാമായണ കഥ എല്ലാവർക്കും അറിയാം. രാമായണത്തിൽ നിന്ന് മാതാപിതാക്കളോടും സഹോദരന്മാരോടുമൊക്കെ എങ്ങനെ നാം പെരുമാറണം എന്നൊക്കെ നല്ലപോലെ പഠിപ്പിക്കുന്നു, അല്ലേ ആന്റി?
1: അതെ, എല്ലാവർക്കും ശ്രീരാമൻ മാതൃകയാണ്. ശ്രീരാമന്റെ മേന്മയും സദ്ഗുണങ്ങളും വിസ്തരിക്കാൻ അസാധ്യമാണ്. അധപതനത്തിൽ നിന്ന് രക്ഷ നേടാൻ അവതാര പുരുഷന്മാരുടെ ജീവിതകഥാകഥനം കേൾക്കുകയേ വേണ്ടു. നമുക്ക് ഇതിനു മുമ്പ് പഠിച്ച നാമരാമായണത്തിലെ ആദ്യ ഭാഗം ഒന്ന് ചൊല്ലിയിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം.

0: സ്നേഹം നിറഞ്ഞ സായിറാം. റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികൾ. ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ പ്രേമനിർഭരമായ സന്ദേശങ്ങളും അമൃതവാണികളും റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികളിലൂടെ എല്ലാ വെള്ളിയാഴ്ചയും ഇതേ സമയം നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്.
1: You were listening to our weekly Vana exclusive broadcast in Malayalam, the native language of the South Indian state of Kerala.